0: ശുഭദിന ചിന്തകൾ.
1: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങളെക്കുറിച്ച് ഒരുപാട് നാം പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ സ്വപ്നങ്ങളെക്കുറിച്ച് അധികവും നാം സംസാരിക്കുന്നത് പ്രണയത്തിലും ഇഷ്ടത്തിലും സ്നേഹത്തിലുമൊക്കെയാണ്. പക്ഷേ സ്വപ്നം മഹത്തരമായ ഒരുപാട് ബോധോദയത്തിൻ്റെ കഥകൾ മനുഷ്യകുലത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പുതിയ സമൂഹത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യകുലത്തെ തന്നെ പുനർസൃഷ്ടിക്കണമെങ്കിൽ ആ ചിന്ത ഉത്ഭവിക്കുന്നത് സ്വപ്നത്തിലൂടെയാണ്. സ്വപ്നത്തിലൂടെ ചിന്തിക്കുന്ന തിരുത്തലുകൾ അല്ലെങ്കിൽ നാശം വരുത്തേണ്ടതിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ, അതെല്ലാമാണ് പിന്നീട് പ്രവൃത്തിയിലൂടെ മനുഷ്യർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യരും ബുദ്ധനും മഹാവീരനുമൊക്കെ സ്വപ്നത്തെ വലിയ പ്രാധാന്യത്തോടെ കണ്ടിരുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണ് സ്വപ്നമാണെന്ന് തോന്നുന്നത്, അപ്പോൾ തന്നെ ആ സ്വപ്നം അപ്രത്യക്ഷമാകാറുണ്ട്. അതുപോലെ തന്നെ വേണം ജീവിതക്ലേശവുമെന്നാണ് ബുദ്ധനും ശങ്കരാചാര്യരും നമ്മളോട് പറയുന്നത്. തിരിച്ചറിയപ്പെടുന്നതോടുകൂടി അതിൻ്റെ നിസാരത ബോധ്യപ്പെട്ട് എന്നേക്കുമായി മനസ്സിൽ നിന്ന് മാറ്റാൻ സ്വപ്നത്തെപ്പോലെ തന്നെ ക്ലേശത്തിനും കഴിയും എന്നുള്ളതാണൊരു സത്യം. ഇത്തരം സ്വപ്നദർശനങ്ങളിലൂടെ തിരിച്ചറിയുന്ന അനുഭവങ്ങൾ ആർജിച്ചെടുക്കുന്നൊരു ബോധോദയമുണ്ട്. നമുക്കത്തരം ഒരു ബോധോദയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഒരു പ്രകാശമായി നാം മാറുകയാണ്. ആ പ്രകാശത്തിലേക്ക് നാം ലയിക്കുന്നതോടെ പിന്നീട് നമ്മുടെ ഉള്ളിൽ മാത്രമല്ല വെളിച്ചം, നാം തന്നെ വെളിച്ചത്തിൻ്റെ ഭാഗമായിത്തീരുന്നു. ഏത് സാഹചര്യത്തിലും ഏതിരുട്ടിലും പിന്നീട് എത്തിച്ചേർന്നാലും മരണം വരെ നാം പ്രകാശത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കും എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ കേവലമായ സന്തോഷങ്ങളുടെ നിമിഷങ്ങളായി മാത്രം കാണാതെ സ്വപ്നങ്ങൾ തിരിച്ചറിവിൻ്റെ കൂടി നിമിഷമാണ്. മഹാന്മാരായ മനുഷ്യർ പല ചിന്തകളിലായി രാത്രി ഉറങ്ങുകയും സ്വപ്നങ്ങളെ ആഗ്രഹിച്ചു കിടക്കുകയും ആ സ്വപ്നങ്ങൾ നൽകുന്ന ദർശനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്ത ചരിത്രമൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഏതായാലും സ്വപ്നങ്ങൾക്ക് വെറും പ്രണയത്തിൻ്റെ ഭാഷ്യം മാത്രമല്ല ഉള്ളത്, തിരിച്ചറിവിൻ്റെയും ബോധോദയത്തിൻ്റെയും മികച്ച ഉദാഹരണങ്ങൾ കൂടി മഹാവീരനും ബുദ്ധനും ശങ്കരാചാര്യരുമൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പ്രധാന വാർത്തകൾ. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1-ന് ആരംഭിച്ച ഒരു വർഷം നീണ്ട ആഘോഷങ്ങളുടെ സമാപനമാണ് ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. ചടങ്ങിൽ യു പി എസ് സി ശതാബ്ദി സ്മാരക നാണയവും സ്മാരക തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. യു പി എസ് സിയുടെയും പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെയും നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ 100 സുപ്രധാന വിധികൾ എന്ന പുസ്തകം നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അക്കാദമിക് വിദഗ്ധരും പരിപാടിയിൽ പങ്കെടുക്കും. യു പി എസ് സി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ശതാബ്ദി സമാരോഹ് മന്ഥൻ നടന്നു. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുകയും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. വാണിജ്യം, പ്രതിരോധം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങി മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരുവരും അവലോകനം ചെയ്തു. സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹകരണം തുടരാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകി സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓൺ ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 1990-നും 2023-നുമിടയിൽ രാജ്യത്തെ മാതൃമരണ നിരക്കിൽ 86% കുറവുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. രോഗചികിത്സ, പുനരധിവാസം, സാന്ത്വന പരിചരണം എന്നിവയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും നദ്ദ പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ചടങ്ങിൽ DIDയുടെ വിവിധ IT പദ്ധതികൾ രാജ്യരക്ഷാമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പോളണ്ട് ധനമന്ത്രി ആൻഡ്രജ് ഡൊമാൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിലെ വിസ്കോൺസിനിൽ G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പുതിയ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്തതായി സമൂഹമാധ്യമക്കുറിപ്പിൽ ഗോയൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻ സേവാ സേ ദേശ് സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അടിസ്ഥാന സൌകര്യങ്ങളും മികച്ച ഗതാഗത സംവിധാനങ്ങളും ഒരുക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ജമ്മുകശ്മീരിലെ ചിനാബ് അഞ്ചിഗഡ് റെയിൽവേ പാലങ്ങളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ്.
1: കഴിഞ്ഞ വർഷം June 6 ചെനാബ് അഞ്ചിഗാഡ് റെയിൽവേ പാലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളങ്ങളും ജമ്മുകശ്മീരിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന നാഴികക്കല്ലുകളുമായാണ് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ഈ പാലങ്ങളെ വിശേഷിപ്പിച്ചത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയുടെ നിർണായക ഭാഗമായ ഈ 2 പാലങ്ങളും ദുഷ്കരമായ മലനിരകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെനാബ് നദിക്ക് മുകളിൽ 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ്. 96 കേബിൾ പിന്തുണയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ

തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രം എന്നിവയുടെ പ്രദർശനത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സിനിമാ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇത്തവണത്തെ മേളയിൽ 7 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാത്തത് സിനിമാ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഈ ചിത്രങ്ങളുടെ പ്രദർശനാനുമതിക്കായി ഗവൺമെന്റ് പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക നിന സബ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള മത്സര വിഭാഗത്തിൽ കമൽ കെ എം സംവിധാനം ചെയ്ത ക്ലോസ്അപ്പ് അപ് ക്ലോസ് ദ മേക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ യു ബി യു മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. രണ്ടാമത്തെ മികച്ച ലോങ് ഡോക്യുമെന്ററിക്ക് 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സുഗന്ധി ഗദാധർ സംവിധാനം ചെയ്ത മൈ ഓട്ടർ ഡയറി കരസ്ഥമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്, തിരുവല്ല മാർത്തോമ കോളേജ് എന്നിവയുടെ ഒരു വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തമെറിയുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കയറി ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 December 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് October 1 വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പുതിയ 2 പദ്ധതികൾ ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വെസ്റ്റിൻഡീസിനെതിരായ 3 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് ഉയർത്തിയ 406 റൺസ് വിജയലക്ഷ്യം 2 മാത്രം നഷ്ടത്തിൽ 43.3 ഓവറിൽ ഇന്ത്യ അനായാസം മറികടന്നു. 133 പന്തിൽ പുറത്താകാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 233 റൺസെടുത്തു. രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസ് നേടി തന്റെ 35 ഏകദിന സെഞ്ചുറി കുറിച്ചു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ന്യൂ ചണ്ഡീഗഡിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ 4 3 സ്വന്തമാക്കി. അമ്പെയ്ത്തിൽ 3 ഷൂട്ടിംഗിൽ 1 ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ സഹീൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ സഖ്യവും മിക്സഡ് ടീമിനത്തിൽ ചികിത, സഹിൽ യാദവ് സഖ്യവും വനിതകളുടെ ടീമിനത്തിൽ ജ്യോതി, പ്രതിക, ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാം മിക്സഡ് ടീമിനത്തിൽ നീരു ധാണ്ട, കിനാൻ ചെനായ് സഖ്യം സ്വർണം നേടി. പുരുഷന്മാരുടെ ബോക്സിംഗ് 90 വിഭാഗത്തിൽ കപിൽ പൊഖാരിയെയും വനിതകളുടെ 60 വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഇതോടെ 10 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളീജിയറ്റ് ചെസ് ടൂർണമെന്റിൽ വനിതാ വിഭാഗത്തിൽ ദേവഗിരി സെന്റ് ജോസഫ് കോളേജും പുരുഷ വിഭാഗത്തിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജും ചാമ്പ്യന്മാരായി. പ്രധാന വാർത്തകൾ വീണ്ടും. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റിൻഡീസിനെതിരായ 3 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാർ പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ യാത്ര ചെയ്യാം അല്ലേ. ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഈ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടി അല്ലേ, പ്രായഭേദമന്യേ എല്ലാവരും കൂടി ഒരുപോലെ ഒരേ വൈബില് പല കാര്യങ്ങൾ പറഞ്ഞ്, ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളും ചിലപ്പം എതിർക്കാൻ തോന്നുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും നമുക്കായിട്ട് പുതിയൊരു ദിവസം, പുതിയൊരു മാസം കണ്ടോ, അടുത്തൊരു മാസമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ദിവസം ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒന്നേ ഇന്ന് തുടങ്ങിയാലോ. അതെ, ഇന്ന് 1-ാം തീയതിയാണ്. 1-ാം തീയതിയിൽ ഒന്നാമതായി എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ കൂടെ നിങ്ങളുടെ സ്വന്തം സ്വാതി. അപ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക, അതിനെ നിങ്ങളുടെ ജീവിതമാക്കി മാറ്റുക, അതിനെക്കുറിച്ച് മാത്രം അങ്ങോട്ട് ചിന്തിക്കുക, വിജയം നിങ്ങളെ തേടി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പോകുമ്പോൾ ഞാൻ വിഷയം പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിച്ചാലോ. റെഡിയാണോ? ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനമാണ് കേട്ടോ. എല്ലാ വർഷവും 1 ഒക്ടോബർ ഈ ഒരു ദിനം ആചരിക്കുന്നത്. പ്രായമായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സമൂഹം അവർക്ക് നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. വാർദ്ധക്യം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്നും മുതിർന്ന പൗരന്മാരെ അന്തസ്സോടെയും സ്നേഹത്തോടെയും പരിചരിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും ഈ ഒരു ദിവസം ഓർമ്മിപ്പിക്കുകയാണ്. കൂട്ടുകുടുംബങ്ങളുടെയും തകർച്ച മാറി വരുന്ന ജീവിതശൈലിയും കാരണം ഏകാന്തത അനുഭവിക്കുന്ന വയോജനങ്ങൾക്കായി കരുതലും പിന്തുണയും ഉറപ്പാക്കാൻ വേണ്ടി ഈ ഒരു ദിനത്തിലൂടെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ യു എൻ ജനറൽ അസംബ്ലി ആണ് ഈ ഒരു 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. 1991 മുതൽ ലോകമെമ്പാടും ഈ ഒരു ദിനം ഔദ്യോഗികമായിട്ട് ആചരിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഒരു ദിനം ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമുള്ളതാവരുത്. പ്രായമായവരെ പരിഗണിക്കുക അല്ലെങ്കിൽ ഒന്ന് നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്, ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിചാരിക്കുക. പ്രായമാവുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന സമയമാണ് കേട്ടോ. കാരണം എന്നെ അവർ ചേർത്ത് പിടിക്കും, എനിക്ക് വേണ്ട സമയം. ഏറ്റവും ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയം കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പ്രായമായ അമ്മ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് തിരക്കിൽ എത്ര നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഓടുന്നത് പോലെ തന്നെ കുറച്ച് സമയം അല്ലേ, കുറച്ച് സമയം അവർക്ക് വേണ്ടിയും കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക. പ്രായമായവരെ വിചാരിക്കുക, അവരൊന്നും ചിന്തിക്കുന്നില്ല, അവരൊരു മൂലയിൽ ഇരിക്കുവാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ചിന്തകളുടെ ഒരു പടക്കുംപാരത്തിലൂടെയാണ്, എന്താ വാക്ക് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നന്നായിട്ട് കയറിയ ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് മനസ്സിന് മരുന്ന് പുരട്ടുക എന്ന് പറയുന്നതാണ്. ഒരു പക്ഷേ അത് നിങ്ങളുടെ നല്ലൊരു സ്പർശനമായിരിക്കാം, നല്ലൊരു വാക്കായിരിക്കാം, അത് ഫോളോ ചെയ്യുന്നതാണ് ഞാൻ ചെറുതായിട്ട് എൻ്റെ ഒരു രീതിയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം പോയിട്ട് കുറേ വൃദ്ധസാധനങ്ങൾ അവിടെ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തല്ല, നമ്മുടെ വീട്ടിലോ നമുക്ക് ചുറ്റുമോ പ്രായമായ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ബഹുമാനത്തോടു കൂടി കാണാനും അവരെ പരിപാലിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓണാട്ടുകാരെ പാസഞ്ചറിന്റെ ചാവി ഞാൻ ദാ എടുത്തു, ഡ്രൈവർ സീറ്റിൽ വന്നിരുന്നു. നമുക്കങ്ങനെ പോയാലോ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയാം? ഒന്നും രാത്രിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയത് വലിയ വിഷയമൊന്നുമല്ല, കുഞ്ഞു വിഷയമാണ്. പഴയ കാലത്തെ കല്യാണത്തിന്റെ ഒരു വിശേഷമാണ്. അപ്പൊ ചോദിക്കും പഴയ കാല കല്യാണം എന്തോ സ്വാതി പറയുന്നേ. അതായത് പണ്ട് ഈ പറശ്ശി നടേണ്ടി വരുന്ന കുറേ ആളുകളുണ്ട്. അതായത് ഈ പെട്ടെന്ന് കല്യാണം വന്നിട്ട് അല്ലെങ്കിൽ കല്യാണം വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ ലൈഫ് അറിയാമല്ലോ. ഒരു ഒരു സമയം വരെ ഒരു വീട്ടിലായിരിക്കും, പിന്നീട് മാറ്റുമ്പോഴുള്ള അവരുടെ ഒരു ഒരു ഫീലിങ്സ്. ഇനി ഈ പുരുഷന്മാരുടെ കാര്യം പറയാനുണ്ട്, കല്യാണം കഴിഞ്ഞ് പറയൽ അവർക്ക് ഈ വൈഫിൻ്റെ വീട്ടിലോടൊന്ന് പോയി നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ വിരുന്നിനൊന്ന് പോകുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ബോയ്സ് ഉണ്ട്. കാരണം അവർക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷമായിരിക്കും അവിടെ ചെന്നിട്ട് അവിടുത്തെ ആളുകൾ, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, അവരെ ഒന്നും കാണാൻ. അതേപോലെ പെൺകുട്ടികൾ ഇതേ സ്റ്റേജിലൂടെ കടന്നു, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അവരിങ്ങോട്ടും മാറുകയാണ്. അപ്പോൾ ഒരു ആ ഒരു കാലത്തെ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പഴയകാല ഓർമ്മകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും. പിന്നെ ആ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, ആളുകൾക്ക് ഈ പെൺകുട്ടികൾ കരഞ്ഞു പോകുന്ന സമയത്ത് ഈ കാറിലോട്ട് കയറുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു കൂട്ടക്കരച്ചിലിൻ്റെ ഒരു കരയുന്നോ അങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് ഭയങ്കരമായ ശൂന്യത. കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വലിയ പാടായിരിക്കും. അവിടെ ഏട്ടായിയുണ്ട്, അവിടെ അമ്മയുണ്ട്, അവിടെ പശുവുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലോട്ട് പിന്നെ ഒരു കാലം ഒന്ന് വേറെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടായിരിക്കും. അങ്ങനെ നിങ്ങൾ കടന്നു വന്ന ആ ഒരു കല്യാണത്തിൻ്റെ ഓർമ്മകൾ കുറേ കാര്യങ്ങൾ താടി കേട്ടോ. ചിലപ്പോൾ പെങ്ങന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആങ്ങളമാർ കരയത്തില്ല, അവരിങ്ങനെ പിടിച്ചു വയ്ക്കും, ഏതോ ഒരു ശൂന്യതയിലൂടെ അവരിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ആ ഒരു ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് പറയാം, ഒരു പഴയകാല വിശേഷങ്ങളിലൂടെ നമുക്ക് കിടക്കാം.
പന്തലഴിച്ചിട്ട് എല്ലാ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ശൂന്യതയുണ്ടല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ പെങ്ങൾ അല്ലെങ്കിൽ മകൾ കൊച്ചുമകൾ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പിന്നീട് ഇതുപോലെ ഓടിച്ചാടി വരാനോ അല്ലെങ്കിൽ വന്നാലും ഓ അങ്ങോട്ടൊരു ഒരു ഒരു വലിവ് ഒരു കാന്തിക ശക്തി പോലെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകേണ്ട ഒരു ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നുപോയ നിങ്ങളുടെ ആ ഒരു കല്യാണ കാലഘട്ടത്തിലെ ഓർമ്മകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പുരുഷന്മാരെ നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഈ ആളുകളെ ഫേസ് ചെയ്യുക ഒരുപാട് വിരുന്നൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുണ്ട്, അങ്ങനെ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ. ചില ശൂന്യതകൾ, ചില ആ ഒരു സ്റ്റേജിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് യാത്ര ആരംഭിക്കാം. ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താട്ടോ. ഈ വിഷയം നിങ്ങൾ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ കല്യാണത്തിൻ്റെ, പഴയകാല കല്യാണത്തിൻ്റെ ഒരു ചെടിയെ മാറ്റി നടുന്നത് പോലെയുള്ള സെയിം അവസ്ഥയാണ്. ആദ്യം അതിങ്ങനെ വാടും, മണ്ണിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കും, പിന്നീട് പതുക്കെ അത് സെറ്റായി വരുന്നവരെയുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടേറെ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയും ശരത്തുമാണ് കേട്ടോ. അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ശരത്തും നമ്മുടെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും കൂടി രാവിലെ തന്നെ പുതിയ മാസത്തിൽ നമുക്കായിട്ട് എത്ര അവസരങ്ങളായിട്ടൊരു മാസം ഇങ്ങനെ ഇരു കൈകളും നീട്ടി നിൽക്കുകയാണ്. വാ, റെഡിയായിട്ട് പണിയെടുക്കൂ, ജീവിക്കൂ, ആർമാദിക്കൂ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആഘോഷിക്കാം. ഓരോ നിമിഷവും ഇനി തിരികെയില്ല, ഈ നിമിഷങ്ങളോ ഈ ജീവിതമോ ഇനി തിരികെയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇന്നലകളുടെ ഭാണ്ഡക്കെട്ടൊക്കെ എടുത്ത് ദൂരെ കളയുന്നേ, ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോവാം. നമുക്കൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ഡോക്ടർ സേതു ആണ്.
0: യെസ് സർ, വണ്ടിയോട്ട് ആദ്യത്തെ യാത്രക്കാരനാണ് നമ്മുടെ ഇത്തത്തെ.
1: അതെ അതെ അതെ, എനിക്ക് കേട്ടോണ്ടിരിക്കുകയാണ്.
0: ഓക്കെ സർ, അപ്പോ നമ്മുടെ ടോപ്പിക് കേട്ടിരുന്നോ?
1: ആ, കേട്ടിരുന്നു.
0: ഓക്കെ, ഈ കല്യാണത്തിന്റെ പഴയകാല കല്യാണത്തിന്റെ ചില കാര്യങ്ങളെ പറ്റിട്ട് ഇങ്ങനെ പറയാണ്. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ കടന്നുപോയിട്ടുള്ള മാനസികാവസ്ഥ, ഇപ്പൊ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രശ്നം, ഇങ്ങനെ കുറെ സംഭവങ്ങൾ മനുഷ്യർക്ക് കുറെ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞാലോ.
1: അത് പഴയകാല കല്യാണത്തിന് മാത്രമല്ലോ, ഇപ്പോഴും ഇല്ലേ?
0: ഇപ്പോഴും അങ്ങനെ ഉണ്ടേ? ആ, കേക്കട്ടെ.
1: പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് എന്റെ ചേച്ചിയുടെ കല്യാണമാണ് ഓർമ്മ വരുന്നത്. എന്റെ അപ്പച്ചിയുടെ മോർശർഗ്രഹത്തിനാണ് കെട്ടിയത്. തൊട്ടടുത്തുള്ള വീടാണേലും നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ നാള് നമ്മൾ ഒരുമിച്ച് കളിച്ച് വഴക്കിട്ട് ഇങ്ങനെ വളർന്നതിന് ശേഷം പെട്ടെന്ന് ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഉറങ്ങുന്നത് വേറെ ഒരു വീട്ടിൽ നിന്ന് വളർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലൊരു വിഷമം ഉണ്ടാകും. പക്ഷെ അത് എന്തായാലും അത് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ എന്നോർത്ത് ഞാൻ അന്ന് എന്തോ 12th സ്റ്റാൻഡേർഡിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. പെട്ടെന്ന് കാരണം ഞാൻ ഏറ്റവും ഇളയതും ചേച്ചി ഏറ്റവും മൂത്തതും, അപ്പൊ എന്നോട് ഒരു ഭയങ്കര ഒരു വാത്സല്യം, ഞങ്ങൾ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് കൂടുതലായിരുന്നു. കരഞ്ഞ ചെറുതായിട്ട് കരഞ്ഞു. അതെ അതെ, അന്ന് ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്റെ അച്ഛനാണ്, പപ്പയാണ്.
0: ഒരു നടന്നു പോകാനുള്ള ഒരു ദൂരം മാത്രം.
1: അതെ.
0: ഓക്കെ, ഇതുപോലെ ഇനി അടുത്ത കാര്യം ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് പുരുഷന്മാരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വൈഫിന്റെ വീട്ടിൽ അവിടെ ബന്ധുക്കളുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ ഒരു സ്റ്റേജിലൂടെ പോയിട്ടുണ്ടോ?
1: ദൈവം സഹായിച്ച് എന്റെ വൈഫിന്റെ വീട് ഡൽഹിയിലായതുകൊണ്ട് അങ്ങനെയുള്ള വലിയ പ്രശ്നമൊന്നുമില്ല. അതെ, വർഷത്തിൽ ഒരിക്കലും വരണം, ഒരാഴ്ച കൊല്ലം അവിടെ പോയി നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല.
0: അങ്ങനെയാണ്,
1: അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഈവൻ അവിടെ പോയി ഒരു ദിവസം പോലും ഉറങ്ങാത്ത ആൾക്കാരെ എനിക്കറിയാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരൊരിക്കലും അവരുടെ വൈഫിന്റെ വീട്ടിൽ പോയി ഉറങ്ങാറില്ല. അവർ പോകും, ജസ്റ്റ് എല്ലാം സംസാരിക്കും, വൈകുന്നേരം അവരുടെ വീട്ടിൽ തിരിച്ചെത്തണമെന്ന ഭാഷയുള്ള ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ രീതിയാണ്.
0: സാർ, പെൺകുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും കാലം ജീവിച്ച ഒരു വീട്ടിൽ നിന്ന് മാറി പുതിയൊരു അന്തരീക്ഷത്തിലോട്ട് വരുമ്പോ അവരുടെ സംഘർഷങ്ങൾ ഒന്ന് ആലോചിച്ച്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത് നമ്മൾ ശരിക്കും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളായിരിക്കണം നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ കംഫർട്ടബിൾ ആക്കി കൊടുക്കേണ്ട കടമ എന്ന് പറഞ്ഞ ഹസ്ബൻഡിന്റെ ആയിരിക്കണം.
0: തീർച്ചയായിട്ടും
1: പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആ വരുന്ന ആളും കുറെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പുതിയൊരു അറ്റ്മോസ്ഫിയർ, പുതിയ ആൾക്കാർ, പുതിയ രീതികള്, അപ്പൊ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. അതൊക്കെയാണ് അവർക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം നമ്മൾ കൊടുക്കണം. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകണം.
0: അതെ.
1: ഓക്കെ, ശരിക്കും പറയാനില്ല. ഇപ്പൊ എപ്പോഴും നമുക്ക് പറയാം, രണ്ട് കൈ ഇല്ലാതെ നമുക്ക് ക്ലാപ്പ് ചെയ്യാം, കൈ അടിക്കാൻ പറ്റില്ല, രണ്ട് കൈയും കൂടെ കൂട്ടിമുട്ടിയല്ലേ അല്ലേ എന്ന് പറയുന്ന പോലെ, ഒരാളുടെ മാത്രമല്ല രണ്ടുപേരും കൂടെ ചേർന്ന് അവര് ഒരു നല്ലൊരു ലൈഫ്, സ്മൂത്ത് ആയിട്ടുള്ള ലൈഫ്.
0: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നിടത്താണ് എപ്പോഴും സ്നേഹം ഉണ്ടാവുന്നത്.
1: തീർച്ചയായും.
0: ഓക്കെ സർ, അപ്പൊ യാത്രയിൽ ആദ്യത്തെ യാത്രക്കാരനാണ്, വണ്ടിയിൽ തന്നെ ഉണ്ടാവണം.
1: ആ, ഉണ്ട് ഉണ്ട്, രണ്ടു മണിക്കൂർ കാണും. എനിക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊന്ന് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഇറക്കി തരുമോ?
0: ഓർ ഇല്ല, ഈ വണ്ടിയിൽ കേറിക്കഴിഞ്ഞാൽ 9 മണിക്ക് മാത്രമേ ഇറക്കത്തുള്ളൂ പുറത്തോട്ട്.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ സർ, നല്ലൊരു ദിവസം, പുതിയ മാസമാ.
1: ആ അതെ അതെ, നല്ലൊരു മാസമാകട്ടെ, എല്ലാത്തിനും ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആവട്ടെ, എല്ലാത്തിനും, ലൈഫിനും നമ്മുടെ വർക്കിനും എല്ലാം ഫ്രഷ് ആയൊരു ദിവസമാകട്ടെ.
0: തീർച്ചയായിട്ടും ഒരുപാട് പേഷ്യൻസിന്റെ റിപ്പോർട്ടുകളിലെ കൃത്യതയും അവരുടെ മനസ്സിനൊരു പ്രകാശവും വരുത്താൻ ഞങ്ങളുടെ ഡോക്ടർ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: താങ്ക് യു
0: സർ, താങ്ക് യു. നമ്മുടെ ഡോക്ടർ സേതു സാർ ആയിരുന്നു വിളിച്ചിട്ടുള്ള, കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആണ് സാർ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരാം. ഈ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ കേട്ടോ, ശരിക്കും ഒരു വല്ലാത്ത ശൂന്യതയാണ്. ഒരു വീട് മുഴുവൻ അടക്കി ഭരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി പടിയിറങ്ങി പോകുമ്പോഴുള്ള ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും ആ വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥയും അതൊന്നും ഒക്കെ ആയിട്ട് വരാനായിട്ട് കുറേ സമയം എടുക്കും. പഴയ ആളുകൾക്കാണെങ്കിൽ കുഞ്ഞുനാൾ മുതലെ അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കും, എന്തായാലും ഇവിടെ അല്ലേ ഇന്നല്ലേ നാളെ നീ മാറി താമസിക്കേണ്ടതല്ലേ നീ അങ്ങോട്ട് പോകേണ്ടതല്ലേ എന്നിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടുകാരുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം പറയൂ, ഇതാരാണ്?
1: ഹലോ,
0: നമസ്കാരം. ഞാൻ 28-ാം ഓണത്തിന് എന്ന് കരുതി,
1: 28-ാം കൈ കാണിച്ചിട്ട് വണ്ടി നിർത്താതെ പാട്ട് കേൾക്കാനായിട്ട് ഓടി.
0: 28-ാം ഓണത്തിന്റെ
1: ഒരു ഒത്തിരി പ്രാവശ്യം വിളിച്ചു, കിട്ടിയില്ല.
0: ഇല്ല, വിളിച്ചിട്ടേ ഇല്ല.
1: ആര് പറഞ്ഞു?
0: ഇല്ല, വിളിച്ചിട്ടേ ഇല്ല.
1: ആ, എന്തെങ്കിലും ആവട്ടെ, ഈ പഴയകാല ഓർമ്മയിലേക്ക് ഒരു 35 വർഷത്തിന് മുമ്പത്തെ ഒരു ഓർമ്മയിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ അതിലുള്ള ഒരു അനുഭവം, അതായത് ഒരു വീട്ടിലൊരു കല്യാണവും മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ ബന്ധുക്കളും അയലത്തുള്ളവരുടെ ആ സമീപനം, അവരുടെ സ്നേഹം, അവരുടെ ആത്മാർത്ഥത, ഇതെല്ലാം കൊണ്ട് കാണുമ്പോൾ ഒരു വലിയൊരു ആഗ്രഹം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല്, ആണായാലും പെണ്ണായാലും ഒരു 40% സമ്മതത്തോടു കൂടി എവിടെങ്കിലും മാങ്ങളമാരോ അപ്പൊ കാരണവരോ പോയി കണ്ടുപിടിച്ചു വരുന്ന ഒരു ചെറുക്കന് ഹിന്ദു ആചാരപ്രകാരം അതിന് നാളും ഒക്കെ നോക്കി ചേരുമെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കരയോ കൊല്ലത്തോ മറ്റേ എവിടെയായാലും അവരങ്ങ് സമ്മതിക്കാണ് ഒരു 40% തോന്നോടുകൂടി ഒരു പുതുമുഖ മേഖലയിലേക്ക് കടന്നു പോവുക. കടന്ന് അവിടെ ചെന്നെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത ജീവി, ഒരു പുതിയ ജീവി വരുന്ന ഒരു രൂപത്തിൽ, അത് ഏതാണ്ട് ഒരു സെറ്റ് ചെയ്ത് ആയി വരുമ്പോഴത്തേക്ക് തന്നെ സമയം കുറെ എടുത്ത്. ഇപ്പോഴാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാം നേരത്തെ സെലക്ട് ചെയ്ത് എല്ലാം വെച്ചേച്ച് വീട്ടുകാർ വരും, ഞാൻ ഇന്നടത്ത് ഇന്നാരെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ അതിനങ്ങ് നിന്ന് കയറണം. കാരണം പിന്നെയും ബാക്കിയുള്ളവരുടെ കൂട്ട് ഈ മാതാപിതാക്കൾക്കായാലും സഹോദരങ്ങൾക്കായാലും നിന്നല്ല പറ്റത്തുള്ളൂ. വലിയ കത്ത് അടിച്ച് വലിയ രൂപത്തിൽ അടിച്ച് ആ ഇത് പിന്നെ ഇന്നതുപോലെ
0: അതവിടെ ഇരിക്കട്ടെ, വൈഫിന്റെ വീട്ടിലോട്ട് പോയി നിൽക്കാൻ നേരത്തെ ചമ്മലുണ്ടായിരുന്നു.
1: ഇല്ല, സമയം കുറവാണ്, ഇപ്പൊ വാർത്തയ്ക്ക് സമയമായി.
0: അതല്ല, ഇപ്പോഴല്ല, കല്യാണം കഴിഞ്ഞതിന് പിറകില് കുറെ നാള് അങ്ങോട്ടൊക്കെ യാത്രകൾ വിരുന്നുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ?
1: എല്ലാം 2-3 ദിവസത്തെ കാര്യം. കാര്യം നമ്മൾ വന്നപ്പോ എല്ലാം കൂടെ ഒരു മാസം തികച്ച് ലീവില്ലാത്ത സമയത്തായി ഇത് നടക്കുന്നത്. അന്നേരം ഈ ദൂരെയുള്ള യാത്രയും മറ്റേതൊക്കെ അത് ഈ ഉത്സവത്തിന് പിരിവിന് പോകുന്ന പോലെ, പറയെടുപ്പും പിരിവിന് പോകുന്ന വെച്ചാൽ കേറി കയറി പോവുകയോ എന്ന് പറഞ്ഞാൽ അടുത്തൊക്കെ എങ്ങനെ കേറി കയറി പോയത്.
0: ദൂരെ ആകാശവാണി വാർത്തകൾക്കുള്ള
1: സമയമായോണ്ടാണ് നിർത്തുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു, എല്ലാവരുടെയും ജീവിതം നല്ലതാകട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താട്ടോ. ഓ, വേഗം തിരികെ എത്താം. സ്റ്റുഡിയോ 91.2 എന്റെ റേഡിയോ.
2: PSC ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റ്ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന UPSC ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഒരു റിപ്പോർട്ട്.
3: 1926 UPSC സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം October 1 ആരംഭിച്ച ആഘോഷ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവയും 100 Landmark Judgments ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് UPSC ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. UPSC സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ഭാരത് മണ്ഡപത്തിൽ ശതാബ്ദി സമാരോഹ് മന്ദൻ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ വിവിധ ഐടി സംരംഭങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ആർമി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ സക്ഷം പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കുക, പേയ്മെന്റ് റൂട്ടിംഗ് ആന്റ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ നിരവധി പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹം പുറത്തിറക്കും. രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻഡറോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
4: ആയുഷ്മാൻ ഭാരത് പി എം ജെ ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഗവൺമെന്റ് ഫണ്ടഡ് ഹെൽത്ത് അഷ്വറൻസ് സ്കീം പ്രൊവൈഡിംഗ് എ ഹെൽത്ത് കവർ of 500,000 per family per year. The scheme now covers more than 600 million beneficiaries.
2: റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഓഗസ്റ്റ് 13-നാണ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. നിലവിൽ ഉണ്ടായിരുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 പകരമാണ് പുതിയ നിയമം. ബാങ്കേഴ്സ് ബുക്കിന്റെ ഡിജിറ്റൽ രേഖകൾ തെളിവായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്കു വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ നടന്ന വിളംബര ജാഥ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ദേശീയ തീരദേശ ദൌത്യം നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 767 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 2031 വരെ നടപ്പാക്കും. തീരദേശ മേഖലകളുടെ പ്രതിരോധശേഷിയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനും നീലസമ്പദ്വ്യവസ്ഥയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നതായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ശ്രീ യാദവ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീൻ അപ്പിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
3: ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2006-2008 കാലഘട്ടത്തിലെ അമിതമായ വായ്പാ വിതരണത്തെ തുടർന്ന് തകർച്ചയിലെത്തിയ ബാങ്കിംഗ് മേഖലയെ വീണ്ടെടുക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിച്ചു. വായ്പ നൽകാനുള്ള ബാങ്കുകളുടെ ശേഷി വർദ്ധിച്ചതോടെ രാജ്യത്തെ ക്രെഡിറ്റ് വളർച്ച 18.8% ഉയർന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: സ്വച്ഛതാ സേ സമൃദ്ധി സന്ദേശമുയർത്തിക്കൊണ്ട് നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനിന്റെ ഭാഗമായി MPEDA നെറ്റ് ഫിഷിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, ബോട്ടുടമകൾ എന്നിവർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഹാർബറിൽ നിന്നുള്ള 50-ലധികം പേർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ ദേശീയതല സഫായി മിത്ര സുരക്ഷാ ഏവം സമ്മാൻ ശിവർ സംഘടിപ്പിച്ചു. നമസ്തേ പദ്ധതി കേന്ദ്ര ക്ഷേമസഹായങ്ങൾക്കപ്പുറം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ഉന്നമനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്നലെ 4 സ്വർണവും 3 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്നലെ ലഭിച്ചത്. ബോക്സിംഗിൽ 2 ഗുസ്തിയിൽ 1 വെങ്കലവും ഇന്നലെ ലഭിച്ചു. ഗുവാഹത്തിയിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. ജോൺ ക്യാംപ്ബെൽ, ഷായ് ഹോപ്പ്, അമീർ ജംഗു എന്നിവർ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ 27 പന്ത് ബാക്കി നിൽക്കെ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 133 പന്തിൽ നിന്ന് പുറത്താകാതെ 223 റൺസും രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസും നേടി. മികച്ച പ്രകടനം കാഴ്ചവച്ച ഗിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഒ ജെ ജനീഷ്, ഷാഫി പറമ്പിൽ എംപി ഉൾപ്പെടെയുള്ളവർ നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തം എറിയുകയും സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ രൂപപ്പെടുകയുമായിരുന്നു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. അതേസമയം ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസിന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ മാരാർജി ഭവന് നേരെയും കുപ്പികളും കല്ലുകളും വലിച്ചെറിഞ്ഞ് ആക്രമണം നടത്തിയതായി ആരോപണമുണ്ട്. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. യുപിഎസ്സി ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. ആകാശവാണി.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ? പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ യാത്ര തുടരാം. വിളിക്കേണ്ട നമ്പർ 95447009121 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ചില പഴയകാല കല്യാണ വിശേഷങ്ങളെ പറ്റിയിട്ടാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ കടന്നുപോയിട്ടുള്ള ചില മാനസികാവസ്ഥകൾ. ഇപ്പം സേ സാർ പറഞ്ഞതുപോലെ ഇപ്പോഴും ആളുകൾക്ക് സങ്കടമാണ് വീട് മാറുക, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു ഹൃദയത്തെ മുറിക്കുന്ന ഒരു വേദനയുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പൊരുത്തപ്പെട്ടതിൻ്റെ കാര്യങ്ങളും പിന്നീട് പണ്ടൊക്കെ ഈ അമ്മായിയമ്മ പോരൊക്കെ നന്നായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുതിയ വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കുറേ പ്രശ്നങ്ങൾ അത് ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. എന്റെ സാധിമോളെ, എല്ലാവരുടെ സാധിമോളെ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ
0: വിശ്രമിക്കുന്നു.
1: ഇന്ന് ഞങ്ങളുടെ ദിവസമാ വയോജന അടിച്ചു പൊളിക്കണ. എനിക്ക് ഏറ്റവും ഒരു സന്തോഷം പറയാൻ ഇന്ന് വൃദ്ധസ്ഥാനത്തിൽ കിടക്കുന്ന വൃദ്ധജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ. അല്ല മോളെ, അവര് ചെറുപ്പം ഉണ്ട് എങ്കിലും കൂടുതലും വയോജനങ്ങളാണ്.
0: ഞാനൊരു കാര്യം അമ്മയോട് പറഞ്ഞോട്ടെ.
1: അവര്
0: വൃദ്ധസദനത്തിലാണ് സേഫ് ആണെന്ന് പറയാം. വൃദ്ധസദനം പോലെ വീട്ടില് ഒറ്റപ്പെട്ട് കഴിയുന്ന എത്രയോ
1: വാർദ്ധക്യങ്ങളുണ്ട്. ഞാൻ ഈ കല്ലേല് പോയത് രണ്ടെടുത്ത് കണ്ട് ജോലിക്കാരാ മക്കളെ. പക്ഷെ രണ്ടു മൂന്നാല് വർഷമായി
0: ഒറ്റപ്പെടുന്നില്ല. വയസ്സാവുമ്പോ ഒരാളും കേൾക്കാനില്ലാത്തപ്പോഴാണ് ശരിക്കും ഒറ്റപ്പെടൽ വരുന്നത്.
1: ഒറ്റപ്പെടില്ല ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ റേഡിയോ ഒറ്റപ്പെടില്ല. അതൊരു
0: കൂട്ടായ്മയാണ്.
1: പിന്നെ ഞങ്ങളൊക്കെ ഒരു അന്യ വീട്ടിൽ പുറത്തേക്ക് പോയ കാര്യങ്ങൾ ഓർക്കുവാണെങ്കിൽ മോളെ, എന്നെ ഒരു സാധാ കല്യാണം, എന്റെ ചേട്ടത്തിയുടെ നല്ല രീതിയിൽ നടത്തിയ കല്യാണം. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. നാല് കാലും ഒരു താർപ്പായും ഒരു സാരിയും വലിച്ചു കെട്ടിയ ഒരു കല്യാണം വലപ്പിൽ 7 മണിക്ക്. ഇന്ന് ഒരു മനുഷ്യൻ കഴിക്കാത്ത ഒരാഹാരം എന്തുവാ, ഇഡലിയും ചമ്മന്തി. എന്നിട്ട് മോളെ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം എനിക്കൊരു വിളക്ക് തന്നു. ഞാൻ പെട്ടെന്ന് ഇടയ്ക്കിട്ട് പറഞ്ഞങ്ങ്
0: തീർക്കുവാത്.
1: ആണോ? എന്നെങ്കിൽ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വള്ളത്തേല എന്നെ കൊണ്ടുവന്നെ അക്കരയും ഇക്കരയും ഒട്ട് മശാനത്തിന്റെ അടുത്താണ് എന്റെ വീട്. എന്നെ കൊണ്ടുവന്നത്

0: കിഴക്കേ പുറത്ത് നമ്മുടെ പെട്രോൾ പമ്പിന്റെ പടിഞ്ഞാറായ വീട്, നമ്മുടെ കുറ്റിവട്ടം പെട്രോൾ പമ്പിന്റെ. അവിടെ വന്ന് എന്നെ അവിടെ കൊണ്ടുവന്ന് ഒരു മരവിളക്കുമൊക്കെ കത്തിച്ച് പിടിച്ചു കയറ്റി എന്റെ. പക്ഷെ അത് എന്റെ അമ്മാറിയമ്മയല്ല, എന്റെ നാത്തൂനായിരുന്നു, എനിക്കറിയത്തില്ല. നമ്മളൊന്ന് കല്യാണത്തിന് വീട്ടുകാര് നമ്മളെ ഇഷ്ടപ്പെടുത്തിച്ച് കൊണ്ടുവരുന്നെങ്കിലും വീട്ടിൽ അമ്മാവിയമ്മ ഏതാ, മറ്റാരാ, ചെറുക്കന്റെ മുഖം പോലും ചൊവ്വയെന്ന് കാണാതാ അന്നത്തെ കല്യാണം ഉറപ്പിച്ച്. അവര് പറയുന്നത് കുടുംബം നോക്കും, കൊലം നോക്കും, ഇങ്ങനെയൊക്കെ അങ്ങ് കെട്ടിച്ചതാ. നമുക്ക് വേണ്ടാന്ന് ആരോട് പറയാൻ, ഞാനത് അംഗീകരിക്കത്തില്ലല്ലോ. അങ്ങനെ കൊണ്ടുവന്ന് മോളെ അവൻ, ഞാൻ വിചാരിച്ചു ഇതായിരിക്കും, എനിക്ക് മൂന്ന് നാത്തൂമാരുണ്ട്, ഇതായിരിക്കും എന്റെ അമ്മാവിയമ്മ എന്നാ ഞാൻ ചിന്തിച്ചത്. അപ്പം ആ അപ്പൊ ഇത് കേട്ട് മോളെ, അതൊരു കഥയാ. അപ്പൊ വൈകുന്നേരത്ത് ഒരമ്മ വന്ന് ഒരു അഞ്ചു മണിയാവുമ്പോ ഞാനിങ്ങനെ മുഖത്തോട്ടൊക്കെ നോക്കുന്നു. അപ്പൊ എനിക്കത് അമ്മാവിയമ്മയാണെന്നറിയത്തില്ല മോളെ, അമ്മാവിയമ്മ വല്ല പിണക്കമുണ്ടോ ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ ഇന്ന ഒരാണ്ട് ചോദിച്ചാ അമ്മ ഏതാന്ന് പറയാ, അത് നിങ്ങളുടെ അമ്മാവിയമ്മയാണ്. എന്റെ മോളെ എന്റെ ഹൃദയത്തിലെ വലിയൊരു പിണപ്പായി പോയി. അപ്പൊ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോ എന്തുവാ, അമ്മാവിയമ്മയ്ക്ക് സ്ത്രീധനത്തിന്റെ കുറവ് കൊണ്ട് മകന്റെ കല്യാണത്തിന് ചേർത്തു. അപ്പം നമുക്കൊന്ന് മിണ്ടാനോ നമ്മൾ കൊണ്ടുവന്നോട് നമുക്ക് മാനസികമായിട്ട് ഒരു തകർച്ചയായി. അപ്പം പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇന്നത്തെ കൂട്ടൊന്നും സംസാരിക്കത്തില്ലല്ലോ, അന്ന് ഒരാഴ്ചയൊക്കെ കഴിയണമല്ലോ നമുക്ക് ചൊവ്വ മിണ്ടിയെ പറയുക പൊരുത്തപ്പെട്ടൊക്കെ പോകാന്. ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, അമ്മ അണിക്കുന്ന ഒന്നും ശ്രദ്ധിക്കണ്ട, അമ്മയ്ക്ക് സ്ത്രീധനത്തിന്റെ പ്രശ്നത്തിൽ അമ്മ വിണങ്ങി നിൽക്കി വന്ന. അപ്പോഴും ഞാൻ ദൈവമേ ഒരു മോന്റെ മംഗല്യം കാണാനേ, അപ്പൊ അതിന് ബന്ധപ്പെട്ടില്ലല്ലോ പിന്നെ ഇവിടെ എങ്ങനെ അംഗീകരിച്ചു പോകുന്നു. പക്ഷെ ആ അമ്മാവിയമ്മ എനിക്ക് ഒരു കുഞ്ഞായപ്പോഴത്തേക്ക് അമ്മാവിയമ്മയ്ക്ക് പിന്നെ ആരും വേണ്ടാത്ത ഒരു സ്നേഹമാണ് എന്നോട്. എന്റെ പെരുമാറ്റം അമ്മയോട്, ഞാൻ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ അമ്മയ്ക്ക് ആഹാരം കൊടുത്തോം തിരക്കും. അമ്മ ഉണ്ടെങ്കിൽ അമ്മ കയർമാടാൻ പോവും മോളെ സൊസൈറ്റി ആ ചുറ്റിവട്ടത്തിൽ. അപ്പൊ അമ്മ അവിടെ ഉണ്ടെങ്കിൽ അമ്മ ആഹാരം കഴിച്ചോ. ഒരു മാസം കഴിഞ്ഞപ്പോ ഞാനും അങ്ങ് ജോലിക്ക് പോയി മോളെ, കയറിന്റെ പണിക്കും ഒക്കെ പോയി. ആ പിന്നീട് ഇപ്പൊ എന്റെ പൊന്നുമോളെ, എന്റെ അമ്മാവിയമ്മ എന്നോട് ഭയങ്കര സ്നേഹമായി. എന്റെ അമ്മാവിയമ്മ കിടന്ന് ഒരുപാട് നരകിച്ച സമയത്ത് എന്റെ അമ്മ അമ്മാവിയമ്മയുടെ എന്റെ അമ്മയുടേത് ഞാൻ എടുത്തിട്ടില്ല, എന്റെ അമ്മാവിയമ്മയുടെ മലമൂത്രങ്ങൾ എടുക്കുകയും. അപ്പൊ എന്റെ അമ്മാവിയമ്മ എനിക്ക് മൂന്ന് പെൺപിള്ളേര്, എന്റെ ഭർത്താവിന് ഒരു വയ്യാഴ്മയിലൊക്കെ ഇരുന്നപ്പോ സ്വന്തം മോളോട് പറഞ്ഞു, മോളെ എന്ത് പരാജയായാലും എന്റെ മോളെ കല്യാണം എന്റെ മോന്റെ മോളെ കല്യാണം കഴിപ്പിക്കണം. പക്ഷെ എന്റെ ഭർത്താവ് പറഞ്ഞു ഒരിക്കലും വേണ്ട, എന്നോട് എന്റെ ഭാര്യ ഇതിന് മോളെ മോളെ ഇതിനും നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിച്ചില്ലേ മോളെ. ആ നമ്മക്ക് പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവ് വേണം, നമ്മുടെ നമ്മൾ അവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം.
1: ഈ വീട് മാറി താമസിച്ചപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു?
0: അയ്യോ ഉണ്ടായിരുന്നു മോളെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു.
1: അതെ
0: ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരോടൊന്ന് പൊരുത്തപ്പെട്ട് പാന, പിന്നെ നമ്മളിൽ ആരും ഇല്ലാത്തവരെ പോലെ ഒരു മൂലയിൽ നിൽക്കുന്നു, ഭർത്താവ് ഇറങ്ങി ജോലിക്ക് പോകുന്നു, വീട്ടുകാരിറങ്ങി ജോലിക്ക് പോകുന്നു, ഇത് എങ്ങനെയാ എന്തുവാ എന്തായി വരും ഇവരുടെ ജീവിതം എന്ത്. നമുക്ക് പൊരുത്തപ്പെട്ട് വരും ഒരുപാട് താമസമുണ്ട്. പിന്നെ പൊരുത്തപ്പെട്ടപ്പോ മോളെ പിന്നെ നമ്മള് രാജാവായി, നമ്മൾ കളഞ്ഞിട്ടും പോയില്ല. ഇപ്പോഴും ജീവിക്കുന്നു, ഭർത്താവ് മരിച്ചിട്ടും ജീവിക്കുന്നു, പൊരുതി പൊരുതി പൊരുതി പോകുന്നു, സന്തോഷിച്ച് ജീവിക്കുന്നു. പിന്നെ നമുക്ക് നാക്കടുത്ത് സംസാരിക്കാനും ചിന്തിക്കാനും കഴിവുണ്ടായോണ്ട് വലിയ ആരുടെയും ചട്ടക്കുട്ടികളൊന്നും നമ്മളോട് ഇല്ല. ഒരു പരുവത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടി പോകുന്നു
1: മോളെ, സന്തോഷമായിട്ട്. അപ്പോ നമ്മള് കല്യാണ വിശേഷങ്ങളെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അമ്മ ആ കടന്നു വന്ന വഴികളെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടോ. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അമ്മായിമ ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഓരോ സ്ത്രീകളും കടന്നു വന്നിട്ടുള്ള ഇതാണ് സ്ത്രീധനം. ചിലയിടത്ത് നാത്തുമ്പോൾ, ചിലയിടത്ത് മരുമകളും വലിയ മോശക്കാരിയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവർ കാണും. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പിന്നീട് ചുറ്റുപാടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് പറയാം. പുരുഷന്മാരെ നിങ്ങൾക്ക് പറയാനൊന്നും ഇല്ലേ? നിങ്ങൾക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്വതി കുട്ടിക്ക് നമസ്കാരം.
1: നമസ്കാരം പറഞ്ഞു.
2: ശരത്തുകുട്ടോ, ശരത്തുകുട്ടോ, ശരത്ത് പറയും, ഈ സ്വതി ഇത്രയും പോയി എന്നെ എന്താ, ഞാൻ ഇത്ര നല്ല പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഇത്ര എന്നോടൊന്ന് പറഞ്ഞു.
1: തീർച്ചയായിട്ടും പറയും.
2: ശരത്തൂട്ടന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ശരത്തൂട്ടോ.
1: അവന്റെ കണ്ണിൽ നിന്ന് 1000 ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്നു.
2: കണ്ണ കാർമുകിൽ വന്ന നിന്നെ കാണാത്ത കണ്ണുകളുണ്ടോ സോദിയേ?
1: എന്തോ ഞാൻ പോയി, ശരത്തും പോയി, കണ്ടം വഴി ഓടി. ഞങ്ങള് കണ്ടം
2: വഴി, കണ്ടം വഴി ഓടി. കണ്ണന്റെ പാട്ട് കേട്ടോണ്ട്
1: കണ്ടം വഴി ഓടി. കണ്ടം വഴി,
2: കണ്ടം വഴി ഓടല്ലേ ഈ വലിയ ദാസി ഒന്ന് പരിഗണിക്കണേ.
1: ഓക്കെ, പറഞ്ഞോളൂ. ഈ ഒരു പറഞ്ഞ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ?
2: സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചില ഘട്ടങ്ങളിൽ, നമുക്കിപ്പം ഒരു വിവാഹം കഴിച്ചു വിട്ട് അവിടെ എല്ലാം പൂർണ്ണതയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ എല്ലായിടം ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട്. നമ്മുടെ ലൈഫുകളിൽ നമ്മളിനി എത്ര സന്തോഷമായിട്ടിരുന്നാലും പല പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെയെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ വിവാഹം കഴിച്ചു വിട്ടു, അവിടെ ചെന്ന് വലിയ പെട്ടെന്ന് ഒരു പ്രശ്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടായെന്നും പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരാൻ
1: പറ്റില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം, ആ ഒരു സമയത്ത് അനുഭവിച്ച വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയൂ.
2: വ്യക്തിപരമായിട്ടെന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് കെയർ ചെയ്ത്, പക്ഷെ എന്റെ ഹസ്ബൻഡ് അമ്മയെ നല്ല സ്വഭാവമായിരുന്നു. ബാക്കിയുള്ളിടത്തു നിന്നൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന്, അപ്പൊ ഞാൻ എന്റെ വിവാഹം കഴിച്ചുകൊണ്ട് അവിടെ ചെന്ന സമയത്ത് ഭയങ്കരമായ ഒരു വീടൊക്കെ ആയിരുന്നു. നല്ല സിറ്റുവേഷൻ, നല്ല ഒരു ഇതാണ്. പക്ഷെ എന്റെ വിവാഹം വളരെ ലളിതമായ വിവാഹം നടന്നതൊക്കെ, അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ അവിടെ ചെന്ന സമയത്ത്, ഞാൻ അവിടെ ചെന്നപ്പോ പെണ്ണിനെ കാണാൻ വരുമല്ലോ ആൾക്കാരൊക്കെ, അതിന് അയൽക്കാരൊക്കെ കുറെ ആൾക്കാർ വന്നു. അപ്പൊ എനിക്ക്, ഞാനെന്ന് പറഞ്ഞ കൊല്ലം സിറ്റിക്കകത്ത് കിടന്ന് വളർന്ന ആൾ, അപ്പൊ ഇത്രയും നമുക്ക് അതിനായിട്ട് ഈ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വന്ന് കാണാനായിട്ട് നിൽക്കുക, അടുത്തുള്ളവരെല്ലാം. അങ്ങനെ ഓരോരുത്തരും വന്നിട്ടപ്പോ എന്റെ അമ്മയമ്മ വിളിച്ചിട്ട് എന്റെ മരുമോൾ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ കാണിച്ച്. അന്നേരം രണ്ടുമൂന്ന് പേരും അമ്മയമ്മ, അമ്മേ, പിന്നെ താടോ മോള്, മരുമോളെന്ന് അവര് പറഞ്ഞു. സൂപ്പറാ, സുന്ദരിയാ കേട്ടോ. അപ്പൊ ഇങ്ങനെ സുന്ദരിയാ സുന്ദരിയാന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ട് പോയി. രണ്ടുപേരും നല്ല ജോഡി, രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാ പിന്നെ സഹോദരങ്ങളാന്നല്ലേ പറയത്തോളൂ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ഓരോരുത്തരൊരു അഭിപ്രായങ്ങൾ ഞാനിതെല്ലാം കേട്ട് വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പിയായി. എന്റെ ഹസ്ബൻഡ് നല്ല കെയർ ചെയ്തൊരു മനുഷ്യനായിരുന്നു
1: കേട്ടോ. ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്റെ വീട്ടിൽ. ചാടി കല്യാണം കഴിച്ചു വന്ന സന്തോഷമായി തോന്നിയിട്ടുണ്ടോ?
2: അല്ല, അങ്ങനെ സന്തോഷമായിട്ട്, അങ്ങനെ സന്തോഷമായിട്ട് തോന്നിയെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ, നമ്മുടെ വീട്ടിലെ കെയർ, നമ്മൾ ആ വീട്ടിൽ നിന്ന് വന്ന ഇവരുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് വരണമല്ലോ കുറച്ച്. അപ്പൊ നമ്മൾ അതിനൊരു സമയം എടുക്കും. നമുക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ സ്ഥലത്തേക്കും പുതിയ വീട്ടിലേക്കാണ് വരുന്നത്. വരുമ്പോ നമ്മൾ കുറെ ടൈം എടുത്ത് അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ മറ്റൊന്ന് പറഞ്ഞാൽ നമ്മളെ ജന്മനാലെ നമ്മുടെ മാതാപിതാക്കളുടെ ജീവിച്ച ആ സിറ്റുവേഷനൊക്കെ ആയിട്ട് വളർന്ന് നമ്മളെ വിദ്യാഭ്യാസം അങ്ങനെല്ലാം കഴിഞ്ഞ ഒരു കാലഘട്ടം കഴിയുമ്പോഴാണല്ലോ നമ്മളെ വിവാഹത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പൊ ആ സിറ്റുവേഷൻ വരുമ്പോ അവരും എല്ലാവരും പൊരുത്തപ്പെടാൻ എന്തായാലും ഒരു ഒരു മാസമെങ്കിലും എടുക്കും. നമ്മളെ സിറ്റുവേഷൻ, അവിടുത്തെ ലൊക്കാലിറ്റി, അവിടുത്തെ ജനങ്ങള്, അയൽക്കാര്, ബന്ധുക്കൾ, ഇപ്പൊ ചിലപ്പോ അവർക്ക് അയൽക്കാരോട് കൂടുതൽ പ്രിയമുള്ളവരായിരിക്കാം. പക്ഷെ നമ്മൾ വരുന്ന സിറ്റുവേഷനിലെ അയൽക്കാരോട്ട് വലിയ സമ്പർക്കമൊന്നുമില്ല. നമ്മള് ജസ്റ്റ് കാണുമ്പോൾ ഒന്ന് വർത്താനം പറയാൻ, വീട്ടിൽ പോകാത്തൊരു വ്യക്തിയാണ് ഞാന്. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോൾ അവരെല്ലാം അയൽക്കാരുമായിട്ടല്ല സമ്പർക്കം. അപ്പൊ എല്ലാരും പറഞ്ഞു മോളെ ഞങ്ങളുടെ വീട്ടിൽ വരണം, ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ അപ്പൊ അവര് പറഞ്ഞു ഇത് കണക്ക് മോൾ അങ്ങനെ ആരടുത്തും പോവാ, അങ്ങനെ അവിടെ പോവാത്ത ഒരു കുട്ടിയാ, അത് നമുക്ക് കാലക്രമേണ മാറ്റിയെടുക്കാം.
1: എനിക്ക് തോന്നുന്നു ഈ പുതുമോടിയുടെ സമയത്തുണ്ടല്ലോ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഭയങ്കര സ്നേഹം. കുറച്ച്
2: കഴിയുമ്പോൾ അത് ആ മൈൻഡ് ഒക്കെ അങ്ങ് മാറിപ്പോവും. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ ഹസ്ബൻഡ് എന്നോടൊപ്പം നിന്ന്, എന്റെ അമ്മായിയമ്മേ, പിന്നെ എന്റെ ഹസ്ബൻഡ് ആൾക്കാരൊക്കെ നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. അവരൊക്കെ നല്ല ആൾക്കാര്. ഇപ്പം വരെ എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയെങ്കിലും ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീടിനടുത്ത് തന്നെയാണ് താമസം, സെറ്റിലായത്. എങ്കിലും എന്റെ ഹസ്ബൻഡ് ആൾക്കാർ ഇന്നും എന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. അവരെല്ലാവരും ചേട്ടനിയന്മാരും എല്ലാവരും നല്ല സ്നേഹസമ്പന്നരായ ആൾക്കാരാണ്. അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെ സോദി.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കടന്നു വന്നിട്ടുള്ള കുറേ അവസ്ഥകളുണ്ട്. ചിലർക്കത് ഒരിക്കലും ലൈഫ് ലോങ് ഇങ്ങനെ ഓക്കെ നാടും വീടും ഒക്കെ, ഒരു പക്ഷേ ഈ സ്നേഹമുള്ള ഒരാളോ അല്ലെങ്കിൽ നല്ല ചുറ്റുപാടോ ആണെന്നെങ്കിൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു യുദ്ധക്കളം പോലെ ജീവിക്കേണ്ടി വന്നിട്ടുള്ള ആദ്യകാലങ്ങളിൽ ഒരുപാട് പേര് സഹിച്ച് വയസ്സ് ചെന്നാലും ചില അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം, അവർക്ക് അവരുടെ അമ്മായിയമ്മയിലുണ്ടായിരുന്ന പേടിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുടുംബകാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ കടന്നു പോയിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ, പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടപ്പിറപ്പ് കല്യാണം കഴിച്ചു പോകുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട് അല്ലേ? തിരക്കും കല്യാണ പന്തലൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ ഒരു നിശബ്ദത, അത് ഭയങ്കരമായി അത് ഓവർകം ചെയ്യാൻ തന്നെ കുറേ സമയമെടുക്കും ആളുകൾക്ക്. അപ്പോൾ ഇങ്ങനെ കടന്നു പോയിട്ടുള്ള പിന്നീട് ഇനി ആൺകുട്ടികളുടെ വിഷയം പറ, അതുവരെ സിംഗിളായിട്ട് അടിച്ച് പൊളിച്ച് ഫ്രണ്ട്സായിട്ട് പുറത്ത് കറങ്ങി നടക്കുന്ന ഒരാൾ ലൈഫിലേക്ക് ഒരാൾ വന്നതിന് ശേഷം പിന്നീട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അതും ആലോചിക്കണം, അവരും ആലോചിക്കണം. അവരൊരു ഉത്തരവാദിത്വത്തിലേക്ക് പെട്ടെന്ന് മാറുകയാണ്. പണ്ട് മുതലേ കുടുംബത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു കല്യാണത്തിന് ശേഷം നന്നാക്കാൻ ചില ആളുകളുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം നന്നായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കെട്ടിച്ചു കിട്ടുന്ന ആളുകൾക്ക് പിന്നീട് അവർക്കൊരു പെട്ടെന്നൊരു ചേഞ്ചാണ്. എല്ലാ കാര്യങ്ങളും നോക്കണം, എല്ലാ കാര്യങ്ങളും ഒരു ഉത്തരവാദിത്തം വേണം. അപ്പോൾ പുരുഷ ജനങ്ങളെ, നിങ്ങൾക്കും പറയാനില്ലേ കുറേ കാര്യങ്ങൾ? വിളിക്കാം നമ്പർ 9544700091 എന്ന നമ്മുടെ സുമന്ദർ നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു വിളക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡിയോ 91.2 ലോഡാട്ടുകാർ പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കല്യാണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? എന്തോ, ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ. ഈ കഥയൊക്കെ കേട്ടോ, എല്ലാ ആളുകളുടെ അനുഭവങ്ങൾ കേട്ടോ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ.
1: ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ട് പോയത് കുറത്തിയാടിനടുത്ത നമ്മളെ. അപ്പൊ എന്റെ കല്യാണം ഒരു 18-17 വയസ്സൊക്കെ ആയപ്പോഴേ എന്റെ കല്യാണം. അപ്പൊ നമുക്ക് ഈ എട്ടുപോട്ടും തുമ്പയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു പണിയുണ്ടല്ലോ വീട്ടുകാരതാ. അപ്പം കല്യാണം കഴിച്ചോണ്ട് അവിടെ കൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് ഏത് കാലായി എടുത്ത് വെച്ച് കേറണ്ടേന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇടത്തുകാലം ആദ്യം ബുക്ക്
0: ചെയ്തത്. കാല് വെച്ചപ്പോടങ്ങി
1: വലത്തുകാലി ചവിട്ടി കേറ്. അപ്പം വലത്തുകാലം ചവിട്ടി കേറിയപ്പോഴത്തെ അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വിറച്ച്. അപ്പം നിലവിളക്ക് ഇങ്ങോട്ട് തന്നു കേറ്റി. അപ്പം തള്ളയാണെങ്കിൽ കുറച്ച് പാലൊക്കെ കാറ്റിക്കൊണ്ട് വന്ന് മോന്റെ കയ്യിലോട്ട് കൊടുത്ത്. അപ്പൊ മോനാണ് കുടിച്ചേണ്ട വാക്ക് എനിക്ക് തന്നെ. ഞാൻ പറഞ്ഞു എനിക്ക്
0: അടിപൊളി അടിപൊളി ഉത്സവങ്ങൾ ഇനി തുടങ്ങാൻ പോകണം. കേക്കട്ടെ കേക്കട്ടെ.
1: ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. നമ്മൾ ഞാൻ കുടിച്ചേണ്ട വാക്ക് കുടിക്കുന്ന ഒരു പരിപാടി വകുപ്പിലുണ്ട്. അപ്പം കുടിച്ചു കുടിച്ചു കുടിച്ചു അങ്ങനെ ചടങ്ങായിരുന്നു ചടങ്ങാ. ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കേണ്ട വാക്ക് ആര് കുടിക്കേണ്ട വാക്ക് എന്റെ അച്ഛനും അമ്മയും കുടിക്കേണ്ട വാക്ക് പോലും ഞാൻ കുടിക്കത്തില്ല.
0: പിന്നെ ഭർത്താവ്.
1: പിന്നെ പിന്നെ ഭർത്താവ് അവർക്ക് പത്തായമുണ്ട്. പത്തായത്തിൽ ഉറപ്പൊട്ടങ്ങ് വെച്ചത് ഞാൻ കുടിക്കില്ല. അതുപോലെ എന്റെ ആദ്യം പറയണം, കല്യാണം കഴിച്ച് ഞാൻ കാറിനകത്ത് കേറാൻ നേരത്ത് പുറകത്തൊരു ശബ്ദം കിട്ടും. നോക്കുമ്പോ ഉണ്ട് എന്റെ അച്ഛൻ മോളം കെട്ടുന്നുണ്ട്.
0: അയ്യോ,
1: ആ ഞാൻ അച്ഛന്റെ മുന്നേ മോള മൂത്ത മോള. അച്ഛൻ ശബ്ദം കേട്ടു. ആ അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി, ഇറങ്ങാൻ നേരത്തെ ഞാൻ തിരിഞ്ഞു നോക്കി, തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ കാറിനകത്തോട്ട് കയറുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ അച്ഛൻ ബോധം കെട്ടുന്നു. അപ്പൊ ഞാൻ എന്നെ വിടുന്ന ആ വിഷമം കൊണ്ട് എന്റെ അച്ഛൻ ബോധം കെട്ടുന്നു. അപ്പം എനിക്ക് പിന്നെ കേറാൻ വയ്യ, കാറിനകത്തോട്ട് കയറാൻ വയ്യ. പിന്നെ അവിടെ അവരെന്തായാലും കൂട്ടി ഇരുത്തി കഴിഞ്ഞു.
0: അയ്യോ, അതൊക്കെ.
1: അപ്പൊ അങ്ങനെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോ അവര് കാണുന്ന നിലങ്കിണറായി. നമ്മള് കുനിഞ്ഞി പോരുന്ന ഒരു കിണറുണ്ടല്ലോ, അറിയോ നമുക്ക്? കൊറത്തിയാടോ കൊറത്തിയാട്ടൊക്കെ അങ്ങനെ 100 തൊടിയൊക്കെയാ. എനിക്ക് വെള്ളം കോരാൻ പേടിയായി പോയി. അവരെന്നെ വെള്ളം കോരിപ്പിച്ച് പഠിപ്പിച്ച്. എനിക്ക് പേടിയാ, ഞാൻ അതിനകത്ത് വീഴുമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് തീ കത്തിക്കാൻ അറിയത്തില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ അവരെന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമല്ലോ, നമ്മളെല്ലാം ചെയ്യണമല്ലോ. അപ്പം എനിക്ക് തീ കത്തിക്കാൻ അറിയത്തില്ല. ഞാനങ്ങനെ ഈ ഒരു കലമൊക്കെ എടുത്തോണ്ട് പോയി ചോറ് വെക്കാനൊക്കെ നോക്കുമ്പോ എനിക്ക് തീ കത്തിക്കാൻ അറിയത്തില്ല. അപ്പൊ എന്റെ അമ്മയമ്മ അടുപ്പിലെ തീ എല്ലാം കൂടെ വാരി ദൂരോട്ടറിഞ്ഞ് ഇങ്ങനെ നോച്ച തീ കത്തിക്കുന്നത്.
0: ഇങ്ങനെയുള്ള ഘട്ടം ശരിക്കും ഇപ്പൊ ചേച്ചി ഇതേപോലെ അമ്മായിയമ്മയാണോ?
1: ഇതുപോലെ അമ്മായിയമ്മ തലത്തില്ല പോലും.
0: അല്ല, ഇനി അങ്ങനെ ആയിത്തീരും. ഇനി ഞാൻ ചില ആളുകളുണ്ട് ഞാൻ അത്രയും അനുഭവിച്ചതാ. ഇനി എന്റെ മരുമക്കൾ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ ആക്കും. അങ്ങനെയൊക്കെയാണോ?
1: ഞാനോ? ഞാനൊരിക്കലും ആവത്തില്ല. എനിക്ക് മരുമക്കൾ വരുമ്പോ ഞാനങ്ങ് ജോലി
0: ചെയ്തോളൂ.
1: എന്താന്ന് പറയാ, എനിക്ക് സ്വന്തമായിട്ട് എന്റെ അമ്മ പോലും എനിക്ക് വെള്ളം അരച്ചു തരുന്ന ഇഷ്ടമല്ല. ഞാൻ എനിക്ക് സ്വന്തമായിട്ട് പരിപാലിക്കും.
0: ഓഹോ, അങ്ങനെ ആയിരിക്കട്ടെ. എപ്പോഴും സന്തോഷമായിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുണ്ടാവട്ടെ. അങ്ങനെ അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഇതേപോലെ കുറെ അനുഭവങ്ങളോട് കടന്നു വന്നതാണല്ലേ.
1: ആ നമ്മള് ഗർഭിണിയായ ആ സമയത്ത് നമ്മള് ഗർഭിണിയായപ്പോ എന്റെ അമ്മായിയമ്മ പറഞ്ഞ അനിങ്ങക്കോലൊക്കെ ചെയ്യ്, ഒന്നും താഴെ വീഴത്തില്ല. നമുക്കറിയത്തില്ല.
0: അയ്യോ,
1: ഈ കിണറ്റീന്ന് വെള്ളം കോരി വേണം നമുക്ക് ചോറ് വെക്കാം. പക്ഷെ ഇനി ഞാൻ വിചാരിച്ചു ഞാൻ കിണറ്റിലോട്ട് വീഴു പോന്നു ഉള്ള പേടി.
0: അമ്മായിയമ്മയുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയില്ലേ?
1: ഓക്കെ,
0: ഇപ്പോഴും ഓർക്കുമ്പോ ചില സങ്കടമല്ലേ.
1: ആ അതിനകത്ത് ഒരു നാത്തൂനുണ്ടായിരുന്നു. നാത്തൂനന്ന് കോളേജ് പഠിക്കുന്ന ഒരു സമയമായിരുന്നു. കോളേജ് പോയിട്ട് വരുമ്പോ ഞാൻ ചോറൊക്കെ നേരത്തെ വെച്ചില്ലെങ്കിൽ കലമൊക്കെ എടുത്ത് എറിയും നാത്തൂന.
0: അയ്യോ, ഈ നാത്തൂനൊക്കെ
1: ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പേടി. അപ്പൊ ഞാൻ കഴിച്ചില്ലേ എന്റെ നാത്തൂന് വെച്ചേക്കും.
0: ഇങ്ങനൊക്കെ എത്രയോ
1: കഥകളിലൂടെ അറിയത്തില്ലേ, ഓരോ നാത്തുവിന്റെ സാരി എടുത്തു കൊടുത്തപ്പോ എന്നെ വഴക്കു പറഞ്ഞു.
0: ഇവരെയൊക്കെ ഇപ്പൊ കാണുമ്പോ
1: ഒന്നുമില്ല, പിണക്കൊന്നും ഇല്ല, നമ്മൾ ആ പിണക്കൊന്നും എടുക്കത്തില്ലല്ലോ മോളെ. അവരന്ന് ചെയ്ത് ആ പോര് അവർക്ക് ഓർമ്മ കാണുമായിരിക്കും മനസ്സിൽ.
0: അതെ അതെ, നമ്മള് എന്താ പറയാ, പൊറുക്കും പക്ഷെ മറക്കില്ലല്ലേ,
1: ഒരിക്കലും മറക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിന് ഇങ്ങനെ ഒരു ഒരു ഒരു ഭാഗത്ത് അങ്ങനെ ഇട്ടേക്കും.
0: സത്യമാണ്, വിളിച്ചാൽ ഒരുപാട് സന്തോഷം ചേച്ചി. അതെ, എപ്പോഴും നമ്മള് പൊറുക്കും മറക്കില്ല, മനുഷ്യരുടെ മനസ്സിൽ അങ്ങനെയാണ്, ചില വേദനകൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കും അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ സ്ത്രീകൾ കടന്നു, അല്ലെ, സ്ത്രീകളല്ല, എല്ലാവർക്കും ഇങ്ങനെ കുറേ അധികം വിഷയങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേള എടുത്താലോ, ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സ് കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നോക്കാം. ഹലോ,
1: നമസ്കാരം. പാലക്കാട് രവി. വണ്ടിയിൽ നല്ല തിരക്ക്. ഞാൻ ആ ഫുട്ബോൾ നടക്കുന്ന സ്ഥലമില്ല, ഞാൻ അവസാനം ബാക്കിൽ ഏണിയിൽ കയറി നിൽക്കുക.
0: പറഞ്ഞോളൂ ചേട്ടാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ചേട്ടൻ്റെ അനുഭവങ്ങൾ പറ.
1: ഈ പറഞ്ഞ പോലെ വെളിയിൽ നിന്ന് വരുന്ന സ്ത്രീകളൊക്കെ ആ ഒരു പ്രാധാന്യം നമ്മള് ഇവിടെ പുരുഷന്റെ വീട്ടിൽ കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അത് മിക്ക വീടുകളിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരെ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അവരിങ്ങനെ വന്നു ഈ പറഞ്ഞ പോലെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും പറഞ്ഞാൽ കേൾക്കാത്ത ചെക്കൻ ആ ഏതോ ഒരു വീട്ടിൽ ജനിച്ച പെണ്ണ് വന്ന് നേരാക്കുന്ന വിശ്വസിക്കുന്ന അമ്മായിമ്മ വേണം ആദ്യം പറയാം. എന്തൊരു ദുരന്തം നോക്കിയേ. അപ്പൊ നമ്മുടെ മോനെ
0: നന്നായിട്ട് നിൽക്കുന്ന അമ്മായിമ്മമാരുണ്ടേ, എല്ലാരും ഒന്നിച്ചങ്ങ് പറയാനായിട്ട് പറ്റില്ല.
1: എങ്ങനെ?
0: വളരെ സ്നേഹത്തോടു കൂടി നോക്കുന്ന അമ്മായിമ്മമാരുണ്ട്.
1: അല്ല, ഞാൻ പറഞ്ഞത് നോക്കുന്നതിനെ പറ്റിയിട്ടല്ല, അവര് മോളെ നന്നായിട്ട് നോക്കും അതിന്റെ അല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു വിശ്വാസം ഞാൻ നോക്കുകയാണേ മോന്റെ, എന്താ പറയാ, എല്ലാ തിരകളെയും മാറ്റാൻ വരുമ്പോൾ എന്റെ മോനെ നേരെയാക്കും പറഞ്ഞിട്ടാ കൊണ്ടുവരുന്നത്. എന്തൊരു, അതൊരു തെറ്റായൊരു, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആ കുട്ടിയെ കൊണ്ടുവരരുത്. നിന്റെ കുടുംബം നേരാക്കാനുള്ളതല്ല ആ കുട്ടി. ആ കുട്ടിക്കൊരു ജീവിതം, അല്ലെങ്കിൽ എന്താ പറയാ, ആ പെൺകുട്ടിയുടെ വീട്ടിലെ അച്ഛന്റെ കാലശേഷം അവർക്കൊരു ഇതില്ലല്ലോ. അച്ഛൻ ഒരു ആളുടെ കയ്യിൽ ഏൽപ്പിക്കുക, എന്റെ മോളെ നീ ഭാവിയിൽ സുരക്ഷിതമായിട്ട് നോക്കണം പറഞ്ഞ ഒരു ഹാൻഡ് ഓവർ ചെയ്യുക. അതാണ് ആ അച്ഛന് എന്താ പറയാ, ഒരു സദസ്സിൽ വെച്ച് നമ്മളെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഉത്തരവാദിത്തം. തലേന്ന് ഇപ്പൊ ഈ പറയല്ലോ, ഭാരം ഇറക്കി വേറൊരാളുടെ കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ, അതൊരു ഭാരമല്ല ശരിക്കും. ഒരാളുടെ ജീവിതം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുക, ഭംഗിയായി നമ്മൾ സൂക്ഷിക്കണം അവർക്ക് വേണ്ട. ഈ പറഞ്ഞ പോലെ ഈ പ്രേമ വിവാഹങ്ങൾ കൂടുതലും ഈ പറഞ്ഞ പോലെ കൊലപാതകങ്ങൾ നടക്കുക, ഞാൻ ആലോചിച്ചു. അവര് നമുക്ക് കഴിഞ്ഞ ദിവസം അടക്കം നമ്മുടെ വീടിന്റെ പരിസരത്ത് ജോലി ചെയ്യുന്നതിന് അടുത്ത് കേട്ടു, ഒരു സ്നേഹിച്ച് വിവാഹം കഴിച്ച് അവരായിരുന്നു കഴുത്ത് ഞെരിച്ച് കൊന്നു പറഞ്ഞിട്ട്. ഇപ്പൊ റീസെന്റ് 3 ദിവസം മുന്നേ നടന്ന സംഭവം. അപ്പൊ ഞാൻ ആലോചിച്ച്

0: അവൻ അവന്റെ ലക്ഷ്യം കല്യാണം നടക്കാൻ വേണ്ടിയുള്ള സ്നേഹം കാണിച്ചതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ സ്നേഹിച്ച
1: പലപ്പോഴും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ്, ഇത്രയും പ്രേമവിവാഹങ്ങൾ പിന്നീട് കലഹങ്ങളായിട്ട് മാറുന്നത് എന്താണ്? നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: ഞാനത് മനസ്സിലാക്കിയതാണ്, അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിച്ചതായിരുന്നു, അല്ലാതെ ലൈഫ് ടൈം പ്രേമിക്കുന്നില്ല അവര്. അങ്ങനെ ഒരു ചിന്തയിലെ അവനല്ല പ്രേമം ചെയ്തത്.
1: രണ്ടിലും ഒരാളുടെ പ്രണയം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഭ്രാന്ത് നഷ്ടപ്പെടുമ്പോ പ്രണയം നഷ്ടമാവും എന്ന് കേട്ടിട്ടുണ്ട്. രണ്ടിലൊരാൾക്ക് ആ ആദ്യമുള്ള അതേ ഇഷ്ടം എപ്പോഴും കീപ്പ് ചെയ്യാൻ, ആ ഒരു സ്വഭാവം കീപ്പ് ചെയ്താൽ കുറെയൊക്കെ മാറുമെന്നാണ് തോന്നുന്നത്.
0: അത് കീപ്പ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു പഴയ അമ്മമാരാണെങ്കിലും കുടുംബത്തിൽ നന്നായി ജീവിച്ചതിന്റെ കാര്യം ഇതാണ്, അവരെ അവർക്ക് വേണ്ട പരിഗണന വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. വഴക്കുകളും പരിഭവങ്ങളും ഇല്ലായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ട പരിഗണന വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇപ്പോഴുള്ള അമ്മമാരൊക്കെ പറയുന്നത് എന്നും പണക്കുക, മുത്തശ്ശൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അയാളെ പറ്റി പറയണ്ട, അയാളെ എന്റെ വായിൽ ഇന്നതാ വരുന്നത് പോലെ അയാൾ എനിക്ക് കേൾക്കുക വേണ്ട. നോക്കിച്ചാ ചോദിച്ചാൽ പറയും 12 മക്കളാ.
1: അപ്പൊ ഓക്കെ, അതേ സമയം തന്നെ ചേട്ടൻ ഈ കല്യാണം കഴിച്ചിരുന്ന സമയത്ത് കടന്നു വന്ന വഴികളെ പറ്റിട്ടൊന്ന് പറയാമോ?
0: ഞാന് കടന്നു വന്ന വഴികള് കുഴപ്പമില്ല. ഞാനിപ്പറ പോലെ ഒരു ജോലിയൊക്കെ നേടി ലാസ്റ്റ് ഏജിലാണ് ജോലി കിട്ടിയതും. കല്യാണം കഴിക്കുമ്പോ തന്നെ ഏകദേശം ഒരു 40 വയസ്സിന്റെ മേലെ പ്രായമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചു. അപ്പൊ നമുക്കൊരു കൃത്യത, ഒരാളെ കുടുംബത്തിലോട്ട് കൂട്ടിട്ട് വരണമെങ്കിൽ നമുക്ക് അവരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് എന്നെ കൊണ്ട് പരിഗണന ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇത് നിൽക്കാൻ പാടുള്ളൂ. എനിക്ക് വളരെ നിർബന്ധമാണ്. വീട്ടില് 30 വയസ്സ് കഴിഞ്ഞ ഉടനെ പറഞ്ഞു കല്യാണ പ്രായമായി. ഏട്ടന്മാരൊക്കെ 30 വയസ്സിന് മുന്നേ, അവർക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു, എല്ലാവർക്കും സർവീസിലായിരുന്നു. അപ്പൊ അവരൊക്കെ കൃത്യമായിട്ട് 30 വയസ്സിന് മുന്നേ കല്യാണം കഴിച്ചു. അപ്പൊ എനിക്കന്ന് ജോലി കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല, പ്രൈവറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഗവൺമെന്റ് സർവീസ് കയറിയിട്ട് കഴിക്കുള്ളൂ, എന്റെ കല്യാണ കാര്യം പറഞ്ഞ് വീട്ടിലാരും നിർബന്ധിക്കരുത്, ഒരാൾ ഇതിനകത്ത് ബ്രോക്കർമാരെ കയറ്റരുത്, ഞാൻ സമ്മതിക്കില്ല. എന്റെ കാര്യം ഞാൻ കല്യാണ പ്രായം എപ്പോ വിവാഹമാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അന്ന് ഞാൻ കഴിക്കാൻ ഞാൻ പ്രാപ്തനാണ്. ഞാൻ എന്നെ തന്നെ ആദ്യം കെയർ ചെയ്ത് വരണം, എന്നിട്ട് വേണം അടുത്തൊരാളെ കെയർ ഏറ്റെടുക്കണം.
1: നല്ലൊരു അഭിപ്രായമാണ് കേട്ടത്
0: കേട്ടോ. എന്ന ശേഷം ഞാൻ 40 ജോലി ആയത്, കല്യാണം കഴിച്ചു, ഒരു മോളായി. അപ്പൊ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറ്റുന്ന തോന്നുന്ന സമയത്ത് ആ പ്രവൃത്തി ഇറങ്ങാൻ മതി, അല്ലെങ്കിൽ കഴിക്കാതിരുന്നോണ്ട് ഒരു ഈ ഭൂമിയിൽ
1: കഴിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കരുത്.
0: അതെ അതെ, കടം തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി, നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി, ഞാൻ വിവാഹിതനാണ് അല്ലെങ്കിൽ ഒരു കൊച്ചിനെ അച്ഛനാണ് പറഞ്ഞു, അത് ആരെ ബോധിപ്പിക്കാനാണ് ഈ ഭൂമി കാണിച്ചു കൂട്ടുന്നത്?
1: ശരിയാണ്.
0: അങ്ങനെ വേണ്ട, നമുക്ക് പറ്റുന്ന ചെയ്താൽ നമുക്ക് കല്യാണം കഴിക്കാത്ത എത്രയോ ആളുകൾ നന്നായി ജീവിക്കുന്നുണ്ട്. അത് കല്യാണം എന്നുള്ളതൊരു വലിയൊരു വിഷയമേ അല്ല, നമുക്ക് പറ്റുന്നുണ്ട്. വേറൊരു കുട്ടിയെ നമുക്ക് കൃത്യമായി നോക്കാൻ കഴിയും അവളെ, കാരണം അവൾ അച്ഛന്റെ കൂടെ വൃത്തിയായിട്ട് അവിടെ അവരുടെ വീട്ടിൽ നന്നായി ആഹാരവും വസ്ത്രവും നല്ല സൗകര്യത്തോടെ ജീവിച്ച കുട്ടിയാ. അത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതിന് മാത്രം കൊണ്ടുവരും, അല്ലെങ്കിൽ അവിടുത്തെ നല്ല സംവിധാനം വിട്ട് ഇവിടെ ഒന്ന് നശിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ആ കുട്ടിക്ക്?
1: അതെ, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും.
0: അതെ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ഡേ, ഹെൽത്തി ഡേ വിഷ് ചെയ്യുന്നു. താങ്ക് യു.
1: താങ്ക് യു ചേട്ടോ. യാത്രയിൽ കുറച്ച് 9 വരെ സമയമുണ്ട്, ഇറങ്ങി പോവല്ലേ? ഓക്കെ ചേട്ടാ, ഓക്കെ ഓക്കെ. അപ്പൊ രവിചേട്ടനായിരുന്നു പാലക്കാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോ വെറുതെ എല്ലാരും കല്യാണം കഴിക്കുന്നു, അതുകൊണ്ട് ഞാനും കല്യാണം കഴിക്കുന്നു ഉള്ള ചിന്ത ആവരുത് കേട്ടോ. ശരിക്കും നമ്മള് മാനസികമായിട്ട് നല്ലൊരു പക്വത ഉണ്ടായിരിക്കണം. മാനസികമായിട്ട് നമുക്കൊരു കുടുംബം നോക്കണം. കുട്ടിക്കളിയല്ല എപ്പോഴും കല്യാണം എന്ന് പറയുന്നത്. അത് ഓക്കെ, അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്തിട്ട് ആരാണ് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: നമസ്കാരം അമ്മേ, പറഞ്ഞോളൂ അമ്മേ. പിന്നെ നമ്മളിങ്ങനെ കേൾക്കുകയല്ലേ, നിങ്ങളുടെയൊക്കെ സൗണ്ട് ഇങ്ങനെ. അതല്ലേ നമ്മുടെ ഒരു ഒരു ജോലി, ജോലിയും ഇഷ്ടവും രണ്ടും. അതെ അതെ അതെ, പറഞ്ഞോളൂ അമ്മേ.
2: നല്ല മോള്
1: പറഞ്ഞു. അമ്മയുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത്, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ മാറ്റി നട്ട സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളും ആ ഒരു സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാമോ?
2: അമ്മ കല്യാണം കഴിച്ച്, അമ്മ 17 കഴിഞ്ഞാലേ എന്നെ കല്യാണം കഴിച്ചു. അവിടെ അന്ന ഇന്നത്തെ പിള്ളേരുടെ വിവരമൊന്നും അന്നില്ലല്ലോ. നമ്മള് വീടിന് പുറത്തിറങ്ങാതെ ഒക്കെ ഇരിക്കുന്ന കുട്ടികളല്ലേ. ഇപ്പൊ പിള്ളേരെല്ലാം പഠിച്ചിട്ടല്ലേ പോന്നത്.
1: അതെ,
2: അന്ന് അമ്മയ്ക്കൊന്നും അറിയില്ല. പിന്നെ അമ്മ അവര് പേരിച്ചായിരുന്നു കേട്ടോ. അച്ഛനെ
1: ഒരുപാട് കരഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന സമയത്ത്.
2: കരഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്.
1: ആണല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്ക് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും മോശമായ സ്റ്റേജുകളിലൂടെ കടന്നു വന്നിട്ടുള്ളത് പഴയ അമ്മമാരൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു.
2: പണ്ടത്തെ ആൾക്കാരാണ്. ഇനി അതെന്താന്നറിയോ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ തന്നെ പിടിച്ചു നിൽക്കാനേ പറയുള്ളൂ അമ്മമാരെ.
1: അതെ അതെ,
2: അങ്ങനെ പഠിപ്പിച്ചാ വിടുന്നത്.
1: ഞാൻ ആലോചിക്കും ഈ അമ്മമാരുടെ ഒക്കെ ഒരു സഹനശക്തി. കാരണം ചില ചില ആളുകൾക്ക് വളരെ മുരട്ടന്മാരുടെ കൂടെ ആയിരിക്കും കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്.

0: അതിനെയൊക്കെ തരണം ചെയ്ത് ചിരിച്ചോണ്ട് നിൽക്കുന്ന അമ്മമാരെ കാണുമ്പോ ഉണ്ടല്ലോ, ഭയങ്കര ഒരു അഭിമാനമാണ്. തീർച്ച അതേപോലെ ഇപ്പൊ അത് അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാരുണ്ടേ? ഇപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഞാൻ പുരുഷ പക്ഷത്താണെന്ന് പറഞ്ഞ ആളുകൾ എന്നെ ഓടിക്കും.
1: പുരുഷന്റെ വശത്തൊന്നും അല്ല, പുരുഷനാ പീഡനം കൂടുതൽ,
0: മാനസിക പീഡനം. ഇതേപ്പറ്റി നമുക്ക് സംസാരിക്കണം. പുരുഷന്മാരും കുറെ പ്രശ്നങ്ങൾ, അവർക്ക് പുറത്ത് പറയാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നേ.
1: അതുകൊണ്ടാ അറിയാത്ത കാര്യം.
0: ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ.
1: ശരിയാക്കണം.
0: ശരി ശരി, സന്തോഷം.
1: ചേച്ചി അന്വേഷിച്ചു പറയാൻ പറഞ്ഞു, ചേച്ചിയും ചേട്ടനും കൂടെ ഉണ്ട്.
0: ആണോ? എന്റെ അന്വേഷണം പറയണേ, ഇടയ്ക്ക് എങ്ങനെ സംസാരിക്കാറുണ്ട്? ഞാൻ വരാലോ, വരാം. അപ്പൊ പുതിയൊരു മാസം ഇങ്ങനെ അല്ലേ, ഒക്ടോബർ ഇങ്ങനെ ആയിട്ടുണ്ട്, 10 മാസമായി. എത്ര പെട്ടെന്ന് ദേ പോയി, ജനുവരി വന്നത് പുതിയ വർഷമാണെന്നൊക്കെ പറഞ്ഞത് 10 മാസമായി. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, നിങ്ങൾ അർഹിക്കപ്പെടുന്ന ഇടത്തേക്ക് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ലവ്, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. വീണ്ടും വീണ്ടും മുറിവേൽക്കുന്ന ഒരിടത്ത് നിന്ന് മാറി സഞ്ചരിക്കാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രാപ്തി ഉണ്ടായിരിക്കണം. ഒരേ കാര്യം ഒരുപാട് തവണ നിങ്ങളെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിരുന്ന് ചിന്തിച്ച് ആലോചിക്കുക. ആ വേദന വീണ്ടും നിങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾ അനുവദിക്കരുതെന്നൊരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കണം. എപ്പോഴും ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നടക്കൂ. ലൈഫ് കളറായിരിക്കും. പിന്നീട് എപ്പോഴും വേറൊരാളെ സംതൃപ്തിപ്പെടുത്താനായിട്ട്, വേറൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന പരിപാടിയൊക്കെ മാറ്റിയിട്ട് കുറച്ചൊക്കെ, കുറച്ച് നേരമൊക്കെ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വേണം എപ്പോഴും നിങ്ങളുടെ നല്ല കാലഘട്ടങ്ങൾ കൊണ്ട് എന്താ പറയുക, കൊണ്ട് തുലയ്ക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, കൊണ്ട് കളയാനോ ഒക്കെ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ കല്യാണത്തെ പറ്റിയിട്ടാണ് നമ്മൾ കല്യാണം, പഴയകാല കല്യാണത്തിൻ്റെ ഓരോ പല അവസ്ഥകളിലൂടെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ശരിക്കും ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ ആദ്യം ഡോക്ടർ സേതു സാർ പറഞ്ഞതുപോലെ സിസ്റ്റർ പോയ സമയത്ത് കണ്ണു നിറഞ്ഞു. ശരിയാണ് കേട്ടോ. ഞാൻ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് മുൻപ് ഞാൻ അവളോട് പറയായിരുന്നു, ഓ അടിയിടുന്ന സമയത്ത്, അടിയിടുന്ന സമയത്തേക്കുള്ള ഞങ്ങൾ ഭയങ്കര അടിയാണ്, സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹം. അപ്പം പറയും, ഓ ഇവിടെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഇവിടെ നിൽക്കാമെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞങ്ങോട്ട് പോയതിന് ശേഷം ഞാൻ അനുഭവിച്ചൊരു ശൂന്യതയുണ്ട്. അയ്യോ, എന്ന് വെച്ചാൽ എപ്പോഴും അടിയിടാൻ, എപ്പോഴും കാത്തിരിക്കുന്ന ഒരാൾ അവിടെ ഇല്ലാത്ത സമയത്ത് വീട് ഉറങ്ങിപ്പോകുന്ന ഓരോരോ സിറ്റുവേഷനോടെ കടന്നു പോയിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നു, ഞാൻ ഒരിക്കലും നീ പോയാൽ കരയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളുടെ മുന്നിൽ കരഞ്ഞില്ലെങ്കിലും ചങ്ക് കൊട്ടി കരഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഒരു സഹോദര ബന്ധത്തിൻ്റെ ആണെങ്കിലും, ചിലപ്പോൾ ഈ വീടിനടുത്ത് ഒന്നിച്ച് കളിച്ച് വളർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒന്നിച്ച് ഭയങ്കര സ്നേഹത്തിൽ കൂട്ടോടുകൂടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് നടന്നിട്ടുള്ള ഒരാൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ അടുത്ത വീടും നിശബ്ദമായി പോകാറുണ്ട് അല്ലേ? അവിടെ നിന്ന് അതും ദൂരെയൊക്കെ ആണെന്നെങ്കിലോ, അങ്ങനെ എത്രയോ അനുഭവങ്ങളിലൂടെ മാറ്റി നട്ട് അവിടെ വളർന്ന് തളിർത്ത് വൻമരങ്ങളായിട്ടുള്ള എത്രയോ അമ്മമാർ അല്ലെ, എത്രയോ അമ്മമാർ. അതൊന്നും അവർക്ക് ആരോട് ഈ പറയുന്നത്, ഇന്ന് ഇപ്പൊ കൂടുതലും പറയാറുള്ളത് ഡിപ്രഷൻ അത് ഇത് മറ്റേത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അന്ന് അവരിതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്തു? നമ്മൾ വളരെ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച കഴിഞ്ഞു. ഓണാട്ടുകര പാസഞ്ചർ വൈകിട്ടിപ്പിനുള്ള സമയം കഴിഞ്ഞു. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30 ആയിട്ടുണ്ട്. ഞാൻ പോവുകയാണ്, വരും ദിവസനാളെ ഞാൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

0: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എആർ വീണ്ടും എഎം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ലേഖന സമാഹാരമാണ്, ഒരു വലിയ വായനക്കാരന്റെ ലേഖന സമാഹാരം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വലിയ പുസ്തകപ്പുരയുണ്ട്. 5000-ലധികം പുസ്തകങ്ങൾ ആ പുസ്തകപ്പുര നിറഞ്ഞിരിക്കും. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വലിയ പണക്കാരനാണ് ഈ മനുഷ്യന്. അല്ല, ഒരുപാട് വർഷങ്ങൾ കൊണ്ട്, ഒരുപാട് പ്രായമുള്ള ഒരാൾ ഒത്തിരി കാലം കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയ പുസ്തകമാണ് എന്നും ചിലർ വിചാരിക്കും. അതുമല്ല, വളരെ ചെറുപ്പക്കാരനാണ്, സാധാരണക്കാരനാണ്. ഇളമാട് എന്ന കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്തുള്ള പ്രദേശത്ത് ജനിച്ചയാളാണ്. മലയാള സാഹിത്യത്തിൽ MA ബിരുദധാരിയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, സിവിൽ പോലീസ് ഓഫീസറാണ്. രതീഷ് ഇളമാട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വാക്കും കുരിശും അയനങ്ങളുടെ നാനാർത്ഥങ്ങൾ തുടങ്ങിയ പഠനങ്ങളും മൃഗനീതികൾ എന്ന കവിതാ സമാഹാരവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിന് തലക്കെട്ട് തന്നെ വളരെ ഹൃദ്യമായ ഒരു വാക്കിന്റെ കൂട്ടാണ്, രഹസ്യ വനങ്ങളിൽ പൂത്ത ഒറ്റമരം. ഇതിൽ കുറെ ലേഖനങ്ങൾ ആണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഓരോ ലേഖനങ്ങളും ഓരോ എഴുത്തുകാരെക്കുറിച്ചോ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചോ ഒക്കെയാണ്. അക്ഷരങ്ങളിൽ നിന്നും അക്ഷരങ്ങളിലൂടെ ചാടിച്ചാടി ഉള്ള എഴുത്താണ് രതീഷിന്റെ എഴുത്തും രതീഷിന്റെ പ്രഭാഷണവും. വായനയുടെ വല്ലാത്ത കരുത്ത് ആ വാക്കുകളിൽ ഇങ്ങനെ നിറയും. ആദ്യ ലേഖനം തന്നെ നോക്കുക, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇനിയും വായിക്കേണ്ടതുണ്ടോ എന്ന്. ഈ ലേഖനത്തിന് തലക്കെട്ട് വായിച്ചപ്പോൾ തന്നെ എല്ലാ വർഷവും ഒക്ടോബർ മാസം 2-ാം തീയതിയോട് അടുപ്പിച്ച് എന്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കോപ്പി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആവർത്തിച്ച് വായിക്കുന്ന ഒരാളാണ് ഞാൻ. രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നത് പോലെ, നൊയമ്പ് കാലത്ത് ഖുർആൻ വായിക്കുന്നത് പോലെ, മറ്റു ചില നൊയമ്പ് കാലത്ത് ബൈബിളിന്റെ പാഠങ്ങൾ വായിക്കുന്നത് പോലെ ഒരു വായനയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എന്തുകൊണ്ടാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ പുസ്തകം തന്നെ നമ്മുടെ അൻവരികളിൽ വന്നിട്ടുണ്ട്. സത്യത്തെ അന്വേഷിക്കുന്ന ഒരു പരീക്ഷണമായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം എന്ന്. അതുകൊണ്ടാണ് ഇന്നും അത് വായിക്കുമ്പോൾ ഒരു പുതുമ തോന്നുന്നത്. കൽപ്പറ്റ നാരായണ മാഷ് എഴുതിയതുപോലെ, ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ്, കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി. രണ്ട് വരിയിൽ, രണ്ട് വാക്യങ്ങളിൽ എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. പിള്ളാരകരികൾക്ക് മീതെ ഒഴുകുന്ന കാട്ടരുവിയിൽ ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ ആന്തരികത വെളിപ്പെടുത്തുകയും ഇന്ത്യയുടെ പാർശ്വസ്ഥലികളിലെ വൈരൂപ്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രതീഷ് ഈ ലേഖനത്തിൽ എഴുതും. സത്യ കെ ഗോധ് എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിൽ 1925 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ തർജ്ജമ ചെയ്തത് മഹാദേവ് ദേശായിയാണ്, ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിന്റെ സ്മാരകമാണ് നമ്മുടെ തഴവയിൽ മഹാദേവ് ദേശായി ഗ്രന്ഥശാല ആൻഡ് വായനശാല. പിന്നീടാണ് അത് മലയാളത്തിലേക്ക് വന്നപ്പോഴാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പേര് വന്നത്. ഗാന്ധിജിയുടെ ഈ പുസ്തകം മലയാളത്തിലേക്ക് നിരവധി പേർ തർജ്ജമ ചെയ്തിട്ടുണ്ട്, പരിഭാഷപ്പെടുത്തി. നവജീവൻ പബ്ലിക്കേഷൻസ് മുതൽ ബാതൃഭൂമിയും DC അടക്കമുള്ള നിരവധി പ്രസാധകർ ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ജീവിതം, രാഷ്ട്രീയ ബോധം, മതബോധം, ഇതെല്ലാം ഇതിൽ ചേർത്തു വെച്ചിട്ടുണ്ട്. റസ്കിൻ ബോർഡിന്റെ അൺടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചും എഡിൻ ആൽഡ്രോട്ട് ലൈറ്റ് ഓഫ് ഏഷ്യയെക്കുറിച്ചും ഒക്കെ ഗാന്ധിജി ഈ പുസ്തകത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഈ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെയുള്ള ലേഖനമായി മാറുന്നു എന്നുള്ളതാണ്. അനുകമ്പാ ദശകത്തിൽ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കർണവാൻ നബി മുത്തുരത്നമോ എന്ന് നാരായണ ഗുരു എഴുതിയപ്പോൾ, ആ നബിയിലൂടെയും ബുദ്ധനിലൂടെയും ക്രിസ്തുവിലൂടെയും രാമനിലൂടെയും ഉദാത്തമായ സ്നേഹവികാരങ്ങളെ ഗാന്ധി കണ്ടു എന്ന് ഈ ലേഖനത്തിൽ രതീഷ് നിരീക്ഷിക്കുന്നു. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചു തരുമ്പോൾ എനിക്ക് തോന്നിയത് ഗാന്ധി സോർബയായി ജീവിച്ച് ബുദ്ധനായ ആളാണ് എന്ന് രതീഷ് ഇവിടെ കുറിക്കുന്നു. തുടർന്ന് സുഗതകുമാരി ടീച്ചറുടെ കവിതകളിലെ കൃഷ്ണസങ്കല്പത്തെക്കുറിച്ച് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ എന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. താരതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ, പാപശിലാ കൂടത്തിന് ഉയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ എന്ന് ഗജേന്ദ്രമോക്ഷത്തിൽ എഴുതിയത് ഇവിടെ ഓർമ്മിക്കുന്നു. അങ്ങയുടെ സൗന്ദര്യം കണ്ടതിനാൽ ഞാൻ വലയിൽ പെട്ടുപോയി എന്ന് പാടുന്ന ഒരു സങ്കല്പ വരികളായി ഇത് ചേർത്തു. ഈ പുസ്തകത്തിൽ ധ്യാനയോഗവും ഭഗവത്ഗീതയും ഒക്കെ കടന്നു വരുന്നുണ്ട്. അതിലൂടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന സുഗതകുമാർ ടീച്ചറുടെ പ്രശസ്തമായ കവിതയിലോട്ട് കടന്നു പോകും. നിന്റെ കുഴൽ പോരു വസന്തമായി എന്നെ അന്തരംഗത്തിൽ അല ചേർക്കെ, ഞാൻ എന്റെ പാഴ്ക്കുടിയിലടച്ചു തഴുതിട്ടൊരു ഇരുന്ന് ആനന്ദബാഷ്പം പൊഴിച്ചു, ആരോരും അറിയാതെ നിന്നെ എന്നുള്ളിൽ ആത്മാവ് കൂടി അർപ്പിച്ചു എന്ന് പറയും. വൃന്ദാവന രംഗത്തില് കാടാണ് കാട്ടിൻ കടമ്പിന്റെ കൊമ്പത്ത് കാൽത്തൂക്കിയിട്ടിരിക്കുകയാണ് രാധ എന്ന് ടീച്ചർ എഴുതും. മീരയുടെ കവിതയിലൂടെയും ഒക്കെ കടന്നുപോയി ഹരിനാമകീർത്തനത്തിലെ ആനന്ദ ചിന്മയ ഹരേ ഗോപികാ രമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നത അല്ല അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ വരത നാരായണായ നമ എന്ന് പറഞ്ഞ് ഈ ലേഖനം അവസാനിക്കും. ആചാരബാഹുവായ ഒരു മനുഷ്യൻ ആലുവ മണപ്പുറത്തുകൂടി കടന്നു വരുന്ന രംഗമാണ് അടുത്ത ലേഖനത്തിൽ ലേഖനം തുടക്കം കുറിക്കുന്നത്. അതിലൂടെ മതാത്മകമായി സൃഷ്ടിക്കപ്പെട്ട ആത്മീയ നൈതികതയുടെ ശോഷണം സംഭവിച്ച സാമുദായിക ജീവിതവൃത്തികളെ ചോദ്യം ചെയ്ത സക്കറിയയുടെ കഥകളിലൂടെയാണ് കടന്നുപോകുന്നത്. റോന്തു ചുറ്റുന്ന പ്രതിഭയാണ് എഴുത്തുകാരന് വേണ്ടതെന്ന് സക്കറിയ തന്നെ എഴുതിയിട്ടുണ്ട്. വായനക്കാരനും അത്തരം പ്രതിഭ വേണം എന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയൊരാൾക്ക് മാത്രമേ സക്കറിയയുടെ എല്ലാ കഥകളിലൂടെയും ഏകദേശം കടന്നുപോയി സക്കറിയെ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ ലേഖനം അത്തരത്തിൽ മഹോന്നതമായ ഒരു ലേഖനം. ആത്മീയ ഉള്ളറകളിലേക്കുള്ള ഒരു സായന്തന യാത്ര എന്ന തലക്കെട്ടിലാണ് അടുത്ത ലേഖനം തുടങ്ങുന്നത്. ആ ലേഖനത്തിലൂടെ ഒരു എഴുത്തുകാരനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഒരു എഴുത്തുകാരനെയല്ല പല എഴുത്തുകാരിലൂടെയും കണ്ടെത്തുന്നു. ആത്മീയ അന്വേഷണ പാതകളിലേക്ക് ഹൃദയത്തിന്റെ ടോർച്ചടിച്ച് കാണിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു ലേഖനത്തിൽ കഥയുടെ ഉറവിടം അതിജീവിച്ചവനാണ് കഥാകാരൻ എന്ന് പറയുന്നു. അവിടെയും പല എഴുത്തുകാരിലൂടെ പല കൃതികളിലൂടെ കടന്നു പോവുകയാണ്. ചില എഴുത്തുകാരുടെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. തുടർന്ന് അനിൽ പരച്ചൂനാലിലേക്ക് കടക്കുകയാണ്. ധ്യാനപ്പൊത്തിലിരുന്ന് ആ കവി മഴ കുടിക്കുകയാണ് എന്നാണ് എഴുത്ത്. ധ്യാനപ്പൊത്തിലിരുന്ന് മഴ കുടിക്കുന്ന കവി. അന്ത്യപ്രവാചകന്മാർ തത്വശാസ്ത്രങ്ങളെ ചന്തയിൽ വിൽക്കുവാൻ എത്തുന്നതിന് മുമ്പ് യൂദാസ് എന്നെ രക്ഷിക്കൂ, കുരിശിൽ കയറാൻ എന്നെ അനുവദിക്കൂ എന്ന് അദ്ദേഹം എഴുതുന്നു. ആ വരികളിലൂടെ എഴുതുന്നു. അങ്ങനെ ഒട്ടേറെ ലേഖനങ്ങളുടെ കടന്ന് നാം രഹസ്യവനങ്ങൾ പൂത്ത ഒറ്റമരം എന്ന ലേഖനത്തിലേക്ക് കടക്കുമ്പോൾ കവിതയുടെ വലിയ ജാലകമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. നിനക്കറിയുമോ പ്രണയം, ഒരു പക്ഷി അത് നിർത്താതെ പാടുന്നുണ്ട്, അസ്ഥിയിൽ മജ്ജയിൽ മാംസത്തിൽ ഉടലിൽ വസന്ത തടങ്ങളിൽ ഒന്നാകെയും എന്നൊക്കെ പറഞ്ഞ് ആറ്റൂർ രവിവർമ്മയുടെ കവിതയിലൂടെയും മേഘരൂപനിലൂടെയും ഒക്കെ കടന്ന് ഈ പുസ്തകം മുമ്പോട്ട് പോകുന്നു. പല കവികളും കടന്നു വരുന്നു. കെ ജി ശകരപ്പിള്ളയുടെ തിരസ്കാരം വരുന്നു. ഒട്ടേറെ കവിതകൾ, ഒട്ടേറെ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും പല ലേഖനങ്ങളിലൂടെ കെ പി അപ്പൻ സാർ ഉൾപ്പെടെ ഒരുപാട് എഴുത്തുകാർ മഹാരഥന്മാർ കടന്നു വരുന്ന രഹസ്യവനങ്ങളിൽ പൂത്ത ഒറ്റമരം എന്ന രതീഷ് ഇളമാടിന്റെ കറണ്ട് ബുക്സ് ഇറക്കിയ ഈ പുസ്തകത്തിന് നാലാം പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്. വീണ്ടും പതിപ്പുകൾ ഇറങ്ങിയോ എന്നറിയില്ല. വായനക്കാ ശുപാർശ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
0: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

ഒരു പച്ച കണ കിട്ടി, ഏഴാ ഇത്തിന്തി തോരൊറ്റാലും കെട്ടി.

ഒരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ഇന്ന് ലോക വയോജന ദിനം. പ്രായമായവരെ ആദരിക്കുന്നതിനും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിനം അവതരിപ്പിച്ചത്. സന്നദ്ധ സേവനത്തിലൂടെയും അനുഭവം അറിവും കൈമാറുന്നതിലൂടെയും വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ അവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിലൂടെയും പ്രായമായ ആളുകൾ സമൂഹത്തിന് കാര്യമായ സംഭാവനകൾ നൽകുന്നു. മാറുന്ന ലോകത്ത് വയോജനങ്ങളുടെ പ്രതിരോധം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. സംസ്ഥാനത്ത് വാണിജ്യ പാചക വാതക സിലിണ്ടർ വില വർദ്ധിച്ചു. 62.50 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ കൊച്ചിയിൽ സിലിണ്ടറിന്റെ വില 2852 രൂപയായി. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ഭാരതീയ ചികിത്സാ വകുപ്പ് കൊല്ലത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 11th ആയുർവേദ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം പ്രജ്വല 2026 ഒക്ടോബർ 3 രാവിലെ 10 ആശ്രാമം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വനം വന്യജീവി നൈപുണ്യ വികസന മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മേയർ എ കെ ഹാഫിസ് അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി വിശിഷ്ട അതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ആർ അരുൺബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുക്കും. ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാചക എണ്ണയുടെ പുനരുപയോഗം നടക്കുന്നുവെന്ന പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ സുരക്ഷിതമല്ലാത്ത പാചക എണ്ണയുടെ ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചു. ജില്ലയിൽ 6 സ്ക്വാഡുകൾ രൂപീകരിച്ച് കൊല്ലം നഗരം കേന്ദ്രീകരിച്ച് നടത്തിയ ഡ്രൈവിൽ 96 കടകൾ പരിശോധിച്ചു. ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ലാതെ പ്രവർത്തിച്ച 8 കടകളുടെ പ്രവർത്തനം നിർത്തിവച്ചു. വൃത്തിഹീനമായ 14 കടകൾക്ക് പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകി. ഉപയോഗിച്ച എണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന TPC മെഷീന്റെയും മൊബൈൽ ലാബിന്റെയും സഹായത്തോടുകൂടിയായിരുന്നു പരിശോധന. വിവിധ കടകളിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണയുടെ 24 സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കി. ചില തട്ടുകടകളിൽ പാത്രങ്ങൾ വെള്ളത്തിൽ വൃത്തിയായി കഴുകാതെ തുടച്ചെടുക്കുന്നതായി കണ്ടെത്തി. ഈച്ചശല്യം കൂടുതലുള്ള കടകൾക്കും നോട്ടീസ് നൽകി. മാലിന്യം ശരിയായി നീക്കം ചെയ്യാത്തതും പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതുമായ സ്ഥാപനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ഭക്ഷ്യവസ്തുക്കൾ അടച്ച് സൂക്ഷിക്കാനും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം നൽകാനും കട ഉടമകൾക്ക് നിർദ്ദേശം നൽകി. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാതെ അംശാദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷിക്കാനുള്ള തീയതി 31 ഒക്ടോബർ വരെ നീട്ടി. SSLC പാസ്സായതിനുശേഷം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്നവർക്കാണ് അവസരം. അപേക്ഷയോടൊപ്പം അംഗത്വ കാർഡ്, പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനം മേലധികാരിയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം services.unorganized.wssb.org എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കണം. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ഇന്നും വെള്ളിയാഴ്ചയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ശനി ഞായർ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വെള്ളിയാഴ്ച ഇടുക്കി ജില്ലയിലും ഞായറാഴ്ച 18 ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRD കമ്മ്യൂണിറ്റി. എന്റെ റേഡിയോ 91.2.
1: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ ഇപ്പോഴും നിലനിൽക്കുന്ന വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മണ്ഡപത്തിൽ യുപിഎസ്സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ്, 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് യുപിഎസ്സി ആന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും അദ്ദേഹം പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി സംസ്ഥാനത്തിന്റെ സമസ്ത ഭൂപ്രദേശങ്ങളും ഉൾപ്പെടുത്തി മുതിർന്നവർക്കുള്ള സർവേ തയ്യാറാക്കും. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ ലോകോത്തര മാതൃകകൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാങ്കേതിക ഉപദേശക സമിതി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: അപ്പം നമുക്ക് അവരെ സജീവമാക്കണം, അവരെ നമുക്ക് കരുത്തുറ്റതാക്കണം. നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക്, നമ്മുടെ നാടിന് സാമൂഹ്യ പുരോഗതിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റണം. അതോടൊപ്പം തന്നെ ആരും അന്വേഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പുവരും. കേരളത്തിൽ രാജ്യത്തിന് മാതൃകയായ തരത്തിൽ മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ സംവിധാനം അടുത്ത തന്നെ ഏറ്റവും ഫലപ്രദമായി നിലവിൽ വരും.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് എം എം സുന്ദരേഷ്, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമെന്നും അതേസമയം ദിവസം മുഴുവൻ ഉപയോഗം അനുവദിക്കുന്നത് പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധിക രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കുകയും ദുരന്തം ഒഴിവാക്കുകയും ചെയ്ത ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ചു. ക്യാപ്റ്റനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ മച്ചാർ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്നും ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ അസാമാന്യമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ച ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അദ്ദേഹം വേഗത്തിൽ ആരോഗ്യവും കരുത്തും വീണ്ടെടുക്കട്ടെയെന്നും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. പാചക എണ്ണയുടെ പുനരുപയോഗം വ്യാപകമായി നടക്കുന്നുവെന്ന പരാതിയിൽ ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ കൊല്ലം നഗരത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 6 സ്ക്വാഡുകൾ രൂപീകരിച്ച് നഗരത്തിൽ നടത്തിയ ഡ്രൈവിൽ 96 കടകൾ പരിശോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ഉപയോഗിച്ച എണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന TPC മെഷീന്റെയും മൊബൈൽ ലാബിന്റെയും സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയില്ലാതെ പ്രവർത്തിച്ച 8 കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. മാലിന്യം ശരിയായി നീക്കം ചെയ്യാത്തതും പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതുമായ സ്ഥാപനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കാനും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം നൽകാനും ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകി. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും സർക്കാർ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാട്ടിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെയുണ്ടായ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. അതേസമയം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കെ രാജൻ തുടങ്ങിയവർ സന്ദർശനം നടത്തി. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രണ്ടു ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിനായി കേന്ദ്രസംഘം കവരത്തിയിലെത്തി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ സെക്രട്ടറി PK സിംഗ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ദേവേന്ദ്രകുമാർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ദ്വീപിലെത്തിയത്. സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രത്യേക യോഗത്തിൽ ലക്ഷദ്വീപിലെ പ്രവർത്തന പുരോഗതിയിലുള്ള ഡീറെഗുലേഷന്റെ പ്രവർത്തനങ്ങൾ സംഘം അവലോകനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര കാപ്പി ദിനം. സിവിൽ സ്റ്റേഷനിൽ നിന്നാരംഭിച്ച കാപ്പി റാലിയോടെ വയനാട് ജില്ലയിൽ ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: കോഫി ബോർഡ്, കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ്, വയനാട് സൌത്ത് ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോഫി ദിനാചരണം നടക്കുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും പ്രദർശന വിപണനമേള, കോഫി പാർട്ടി, കർഷകരെയും കർഷക പ്രതിനിധികളെയും സംരംഭകരെയും ആദരിക്കൽ തുടങ്ങിയവയും നടന്നു. അടുത്ത 10 വർഷത്തേക്ക് വയനാട് ജില്ലയിൽ കാപ്പി കൃഷിയുടെ വ്യാപനവും ഉൽപാദന വർധനവും ലക്ഷ്യമിട്ട് 2500 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് കോഫി ബോർഡ് വിവിധ ഏജൻസികൾക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെന്ന്. ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നിലയം മേധാവി AG ബൈജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ ആകാശവാണിയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ഗാന്ധി ക്വിസ്, ശുചീകരണ തൊഴിലാളികളെ ആദരിക്കൽ, വൃക്ഷത്തൈ നടീൽ തുടങ്ങി വിപുലമായ പരിപാടികളാണ് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണിയിൽ സംഘടിപ്പിച്ചിരുന്നത്. പാലക്കാട് നഗരത്തിലെ കന്നുകാലി ശല്യം നിയന്ത്രിക്കാൻ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജ്ജിതമാക്കി നഗരസഭ. കന്നുകാലികൾ അലക്ഷ്യമായി നടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 6 സ്ക്വാഡുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ശല്യമാകുന്ന വിധത്തിൽ നഗരത്തിൽ കന്നുകാലികളെ അഴിച്ചുവിടുന്നത് വർദ്ധിച്ചതോടെയാണ് നടപടി. കന്നുകാലികളെ കൂടുതലായി അഴിച്ചുവിടുന്ന മേഖലകളിൽ സ്ഥിരം നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കന്നുകാലികളെ അഴിച്ചുവിടുന്നത് ആവർത്തിച്ചാൽ കാലികളെ പിടിച്ചുകെട്ടി ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ 12-ാം ദിവസം തുഴച്ചിലിൽ പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളിമെഡൽ. സ്ക്വാഷിൽ വനിതാ ടീം വെങ്കലം നേടി. വനിതാ ഹോക്കി ടീം ഫൈനലിൽ നാളെ ചൈനയെ നേരിടും. 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ ആകെ 62 മെഡലുമായി ഇന്ത്യ നിലവിൽ 8-ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 35 പോയിന്റ് താഴ്ന്ന് 72,446-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 54 പോയിന്റ് ഇടിഞ്ഞ് 22,567-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 1,09,440 രൂപയും ഗ്രാമിന് 13,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ല എന്ന് സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിലിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി, സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആകാശവാണി.

0: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. യു പി എസ് സി കഴിഞ്ഞ 100 വർഷങ്ങളിൽ ജനസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി യു പി എസ് സിക്ക് നിർണായക സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്നും ജനങ്ങൾക്ക് യു പി എസ് സിയോടുള്ള വിശ്വാസം അചഞ്ചലമായി തുടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വികസിത് ഭാരത് ജിസ് തരഹ കി ഗവർണൻസ് ദേശ് കോ ചാഹിയേ ഉസ്കാ ബഹുത് ബഡാ മാധ്യമം യു പി എസ് സി ഓർ രാജ്യോ കെ ചയൻ ആയോഗ് ഭി ഹൈ. ആജ് ആപ് ജിൻ യുവാവോ കി ഭർത്തി കർ രഹേ ഹൈ വോ വികസിത് ഭാരത് കെ നിർമാണ മേ അഹം ഭൂമിക നിഭായേ ഓർ വഹി വികസിത് ഭാരത് കെ സബ്സെ ബഡി ഹൈ ബെനിഫിഷ്യറി ഭി ഹോനേ വാലേ. ഇസി കോ ധ്യാൻ മേ രഖ്തേ ഹുയേ ഹമേ ദോ കസോട്ടിയോ കോ ഹമേശാ യാദ് രഖ്നാ ഹൈ. പഹലി കസോട്ടി ഹൈ നേഷൻ ഫസ്റ്റ് ഓർ ദൂസരി കസോട്ടി ഹൈ സിറ്റിജൻ ഫസ്റ്റ്.
0: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 1 വർഷം നീണ്ട ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമായത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ക്യാപ്റ്റൻ സ്മിത്ത് രാജ്യത്തിന് അഭിമാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. അപകടകരമായ സാഹചര്യത്തിനിടയിലും ക്യാപ്റ്റൻ സ്മിത്ത് കാണിച്ച ധീരത ആദരവും പ്രശംസയും അർഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ധീരത 100 കണക്കിന് ജീവനുകൾ രക്ഷിക്കാനും വലിയൊരു ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ കുടുംബവുമായി സംസാരിച്ച പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കാനും വൻ ദുരന്തം ഒഴിവാക്കാനും ക്യാപ്റ്റൻ സ്മിത്തിന് സാധിച്ചതിൽ ലോക നേതാക്കളും അഭിനന്ദനം രേഖപ്പെടുത്തി. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അതേസമയം ക്യാപ്റ്റനെ കുത്തി പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹപൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ട്രേഡ് കമ്മീഷണർ

0: അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജന ക്ഷേമത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ കെയർ ഗീവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സംവിധാനത്തെ കെയർ ഗീവിംഗ് പദ്ധതിയുമായി ബന്ധിപ്പിക്കും. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ലോകത്തെ നല്ല മോഡലുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഈ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകളുടെ സഹായം നോളജ് പാർട്ണറായിട്ട് ഉണ്ടാവും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായിട്ട് നമ്മൾ സഹകരണം ഉറപ്പാക്കും. എല്ലാ ജില്ലകളിലും സീനിയർ സിറ്റിസൺസ് സെല്ല് രൂപീകരണം. സീനിയർ സിറ്റിസൺസ് വൾനറബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രി ഉണ്ടാവും. ഒരു കെയർ വർക്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുക.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ പടക്കങ്ങൾ നിയന്ത്രണമില്ലാത്ത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് എം സുന്ദരേഷ്, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. പടക്കങ്ങളുടെ പൂർണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും എന്നാൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധികർ, രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ബാധിക്കുമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വരും തലമുറകൾക്കായി വിലപ്പെട്ട പൈതൃകം കരുതിവയ്ക്കുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരം 2026നോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യയുടെ തീരമേഖലയെ വളർച്ചയുടെ ചാലക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2015ലാണ് നരേന്ദ്രമോദി സർക്കാർ സാഗർമാല പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തടസ്സരഹിതമായ റോഡ്, റെയിൽ ഗതാഗത സൌകര്യങ്ങൾ, തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം, തീരദേശ സമൂഹങ്ങളുടെ വികസനം, കപ്പൽ ഗതാഗതത്തിന്റെയും ഉൾനാടൻ ജലപാതകളുടെയും വിപുലമായ ഉപയോഗം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6,00,000 കോടി രൂപയുടെ 845ലധികം പദ്ധതികളിൽ 315 ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് സാക്ഷ്യപത്രമായി ലോകത്തിലെ മികച്ച 100 തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ 9 ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് സാധിച്ചു. വ്യാപാര രംഗത്തും തൊഴിൽ മേഖലയിലും നിർണായക സംഭാവനകളാണ് സാഗർമാല പദ്ധതി നൽകിവരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശുചിത്വം എന്നത് ദൈനംദിന ഉത്തരവാദിത്തമായി മാറണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ന്യൂഡൽഹിയിലെ സഫ്ദർ ജംഗ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന സ്വച്ഛതാ ഹി സേവ 2026 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വീടുകളിൽ തുടങ്ങി ഓഫീസുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ശുചിത്വബോധം വ്യാപിപ്പിക്കണമെന്നും രാജ്യം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഓരോരുത്തരും കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം സെപ്റ്റംബറിൽ 14.7% വർദ്ധിച്ച് 2.03 ലക്ഷം കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിൽ 1.77 ലക്ഷം കോടി രൂപയായിരുന്നു GST വരുമാനം. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീം വെങ്കലം നേടി. അമ്പെയ്ത്ത പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നം ഇന്ത്യയ്ക്കായി വെങ്കലം സ്വന്തമാക്കി. 10 സ്വർണവും 22 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ ആകെ 63 മെഡലുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ നിലവിൽ 8ാം സ്ഥാനത്താണ്. ഗുവാഹത്തിയിൽ ഇന്നലെ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച് വെസ്റ്റിൻഡീസിനെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 101 സ്ഥാപക ദിനത്തിൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രാലയം. ധീര സൈനികരെയും കുടുംബങ്ങളെയും സമർപ്പണബോധത്തോടെയും കരുണയോടെയും പരിചരിക്കുന്ന നഴ്സിംഗ് ഉദ്യോഗസ്ഥർ സേവനത്തിന്റെയും മാനവികതയുടെയും മാതൃകയാണെന്ന് മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ജന്മദിനാശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതിയുടെ ലാളിത്യം, ഭരണഘടനാപരമായ പ്രതിബദ്ധത, വിശിഷ്ടമായ പൊതുസേവനം എന്നിവ എല്ലാവർക്കും പ്രചോദനമേകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ

ജനക്ഷേമം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല പൊതുജീവിതത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി, സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എന്റെ ചേട്ടാ ആ യതീന്ദ്രന്റെ മരണ വീട്ടിൽ പോകണ്ടായിരുന്നു.
1: എന്താ അവന്റെ ഭാര്യയുടെയും മക്കളുടെ ഒക്കെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലയോ?
0: കരച്ചിലോ? അവിടെ ആരും കരയുന്നത് ഞാൻ കേട്ടില്ല.
1: ആരും കരയാത്ത ആലോചിച്ചാണോ എനിക്ക് സങ്കടം വന്നത്?
0: ചേട്ടാ മരണ വീട്ടിൽ വന്ന പെണ്ണുങ്ങളെല്ലാം പരസ്പരം പറയുന്നത് യതീന്ദ്രന്റെ പഴയ കാര്യങ്ങളായിരുന്നു.
1: അത് പിന്നെ മരണ വീട്ടിൽ വന്ന മരണപ്പെട്ട ആളെ കുറിച്ച് പറയും.
0: ചേട്ടന് ഞാൻ പറഞ്ഞത് പിടികിട്ടിയില്ലയോ? യതീന്ദ്രൻ ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിച്ചോ അതൊക്കെ ആയിരുന്നു ചർച്ച.
1: മരണപ്പെട്ട ആളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല.
0: അതൊക്കെ ആരോട് പറയാനാ? ആക്ഷേപിച്ചു പറയുകയും ചെയ്തു, അടക്കി പിടിച്ചു ചിരിക്കുകയും ചെയ്തു.
1: പറഞ്ഞു ചിരിച്ചവരുടെ ഒക്കെ ഭർത്താക്കന്മാരെല്ലാം വളരെ ഡീസന്റ് കക്ഷിക്കാരല്ലയോ?
0: അത് ഞാനും മനസ്സുകൊണ്ട് ആലോചിച്ചു.
1: ഇത്തരത്തിലുള്ള മോശം വർത്തമാനം കേൾക്കുമ്പോ അപ്പഴേ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം.
0: ഞാൻ പെട്ടെന്ന് ഇറങ്ങിഞ്ഞു പോരുന്നു. വഴിക്ക് വെച്ച് നമ്മുടെ ചീവീട് കാർത്തിയാണിയെ
1: കണ്ടായിരുന്നു.
0: എന്റെ ചേട്ടാ എന്നെ തടഞ്ഞു നിർത്തി യതീന്ദ്രന്റെ ഓരോരോ കാര്യങ്ങൾ വിസ്തരിച്ചങ്ങ് പറയാൻ തുടങ്ങി.
1: കാർത്തിയാനിയുടെ ഭർത്താവിനെ പണ്ട് നാട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടടിച്ച കാര്യം നീ അങ്ങോട്ടങ്ങ് ചോദിക്കാൻ എന്താ?
0: ഞാനൊന്നും മിണ്ടിയില്ല.
2: എന്തുവാടാ രാജു, നിന്റെ ചിറ്റപ്പൻ ഈ വയസ്സം കാലത്ത് എന്തോ തോന്നിയതാ?
0: വാർത്ത അറിഞ്ഞപ്പോ ഞങ്ങളങ്ങ് ഞെട്ടിപ്പോയി. ആദ്യം വിശ്വസിച്ചില്ല, പിന്നെ വിശ്വസിക്കാവുന്ന പലരും ഇവിടെ വന്നിരുന്ന് പറഞ്ഞു.
3: എന്നാ സത്യം തെളിഞ്ഞപ്പോ പ്രശ്നം ഒത്തുതീർപ്പായ കാര്യം നിങ്ങൾ അറിഞ്ഞോ?
2: ഇല്ല, ആരും പറഞ്ഞില്ല.
3: അതാരും പറയത്തില്ല. അമ്മാവാ, കഴിഞ്ഞ ആഴ്ച ചിറ്റപ്പൻ പെൻഷൻ വാങ്ങാൻ ട്രഷറി പോയായിരുന്നു.
1: പെൻഷൻ വാങ്ങിയിട്ട് തിരികെ വന്നപ്പോ ഇവിടെ കയറുകയും ചെയ്തു.
3: ട്രഷറി ചെന്നപ്പോ ചിറ്റപ്പന്റെ സീനിയർ ആയിട്ട് പഠിച്ച ഏലിയമ്മ സാറിനെ കണ്ട്.
0: അപ്പൊ അവർക്ക് 10-79 വയസ്സായി കാണുമല്ലോ.
3: ഉണ്ട്, അവരെ കുറിച്ചാ പറഞ്ഞത്.
0: അയ്യോ,
3: മൊത്തം കേക്കമ്മാവി. അവര് തമ്മിൽ ഏറെ നേരം വർത്തമാനം പറഞ്ഞു. പറഞ്ഞത് മുഴുവനേ മുട്ടുവേദനയുടെ ചികിത്സയെ കുറിച്ചാ.
1: വൃത്തരാവിലെ കാണുമ്പോ രോഗകാരിയായിരിക്കുമല്ലോ മിക്കവാറും ചർച്ച.
3: നമ്മുടെ കിഴക്കപ്പാട്ട് അലിയാരി കുഞ്ഞ് സാറിന് മുട്ടുവേദന വന്ന കാര്യവും നെടുമങ്ങാട് ഒരു ആശുപത്രി കൊണ്ടുപോയ കാര്യവും ഒക്കെ ചിറ്റപ്പൻ പറഞ്ഞു.
1: അവരുടെ ഭർത്താവിനെ അവിടെ കാണിച്ചാൽ മതിയെന്നും പറഞ്ഞു കാണും.
3: പറഞ്ഞ് അവര് തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ പാക്കിന്റെ അയ്യത്തെ വിനയം കണ്ട്. അവൻ അവന്റെ അമ്മാവനെ കൊണ്ട് ട്രഷറി വന്നതായിരുന്നു.
0: പാക്കിന്റെ അയ്യത്തെ വിനയനെ പച്ചവെള്ളത്തിൽ തീ കത്തിക്കുന്നവനാ?
3: അത് തന്നെ അമ്മാവി സംഭവിച്ചത്. കുഞ്ഞമ്മ അമ്പലത്തിൽ തൊഴാൻ പോയി ചെന്നപ്പോ വിനയം കുഞ്ഞമ്മയെ ദൂരെ മാറ്റി നിർത്തി പറഞ്ഞു കൊടുത്ത് ചിറ്റപ്പന് ഒരാളുമായിട്ട് അടുപ്പമുണ്ടെന്ന്.
0: എടാ ദ്രോഹി,
3: പാവം കുഞ്ഞമ്മ, അതങ്ങ് വിശ്വസിച്ച്. അതിന്റെ കൂടെ പലപ്പോഴും ചിറ്റപ്പനെ ഏലിയമ്മ സാറിന്റെ കോള് വരും, മുട്ടുവേദനയുടെ കാര്യം പറയും. കുഞ്ഞമ്മ കൂടുതലൊന്നും പറയത്തില്ല. പൊട്ടിക്കരഞ്ഞോണ്ട് കുഞ്ഞമ്മ അങ്ങ് പോയി.
1: പോകരുതെന്ന് ചിറ്റപ്പൻ പറഞ്ഞില്ലയോ?
3: പരമാവധി പറഞ്ഞ്. കുഞ്ഞമ്മ അതൊന്നും വിശ്വസിച്ചില്ല.
0: എങ്ങനെ വിശ്വസിക്കും? ആ രീതിയിൽ വിനയൻ പറഞ്ഞു കയറ്റി വെച്ചേ കാണും.
3: ഏതായാലും ആ സംഭവം ഏലിയമ്മ സാറിന്റെ വീട്ടിൽ പറഞ്ഞു.
1: ഈ വിനയനെ മുക്കാൽ കെട്ടി അങ്ങ് അടിക്കണം.
3: ഏലിയമ്മ സാർ മുട്ടുവയ്യാതിരിക്കുന്ന ഭർത്താവിനെയും കയറ്റി കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്ന് അവിടെ വെച്ച് സകല കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് പോയ കാറിൽ തന്നെ കുഞ്ഞമ്മ തിരിച്ചിങ്ങി വന്ന്.
1: വിനയനാ വെറുതെ കുരുക്കുണ്ടാക്കിയെന്ന കാര്യം ചിറ്റപ്പൻ അറിഞ്ഞോ?
3: അതാ അതിലും രസം. ഏലിയമ്മ സാറേ മാനനഷ്ടത്തിന് കേസ് കൊടുത്തെന്ന് ചിറ്റപ്പൻ വിനയനെ അറിയിച്ച്.
1: അത്യാവശ്യ കാര്യമാ, കുറെ നാൾ കോടതി കയറി ഇറങ്ങട്ടെ.
3: കേസാകും എന്ന് അറിഞ്ഞപ്പോ വിനയൻ മെമ്പറേയും കൂടി ചിറ്റപ്പനെ വന്ന് കണ്ട് ക്ഷമ പറഞ്ഞ് ഏലിയമ്മ സാറിന്റെ വീട്ടിൽ ചെന്ന് മാപ്പും ചോദിച്ചു.
0: അമ്പലത്തിൽ തൊഴാൻ പോയവൻ തൊഴുതിട്ടേക്ക് മടങ്ങി പോന്ന പോരായിരുന്നോ?
1: എന്തായാലും നിന്റെ കുഞ്ഞമ്മയാള് കൊള്ളാമല്ലോ. എന്തേലും ഒന്ന് കൊട്ടാൽ തന്നെ ഉടനെ അടി അങ്ങ് ഇറങ്ങും.
0: അവര് നിഷ്കളങ്കരായതുകൊണ്ടാ പോയത്.
1: എന്തായാലും വിനയനിങ്ങോട്ട് വരട്ടെന്നാലും വർത്തമാനം ഞാൻ പറയും.
0: പറഞ്ഞാലെന്തുവാ, വിഷവിത്ത് വിതറി ആനന്ദം കൊള്ളും അന്യന്റെ നാശം കൊതിക്കുന്ന മാനസം.

0: മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: ദൈവമേ, കുട്ടിയാണ്.

കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നിന്റെ ശബ്ദം നമ്മുടെ റേഡിയോ എന്റെ റേഡിയോ 91.2 മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നതേ എപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമം കൊണ്ടാണ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ജീവിതം ഒരു യാത്രയാണ്, ജീവിതയാത്ര എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ജനിച്ച് പ്രായമാകുന്ന വീഥികളിലൂടെ ഈ ശരീരമാകുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറച്ച വാഹനത്തെ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോയി ഒടുവിൽ യാത്ര അവസാനിക്കുന്ന സ്റ്റോപ്പിൽ ജീവിതയാത്രയും അവസാനിക്കും. ഇതിൽ തുടക്കവും ഒടുക്കവും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇടയ്ക്കുള്ള യാത്രകളെ നമ്മുടെ മനോഭാവം അനുസരിച്ചും ചിന്തകളനുസരിച്ചും പ്രാർത്ഥനകൾക്ക് അനുസരിച്ചും വിധിയുടെ ബലത്തിലുമൊക്കെ നിറം വാങ്ങിയതും നിറമുള്ളതും ഒക്കെയാക്കി കൂടിച്ചേർന്ന് നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ആ യാത്ര തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ കുറേ യാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പഴയകാല യാത്രകളും ഇപ്പോഴത്തെ യാത്രകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ആ യാത്രകളെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, പണ്ടേ പള്ളിക്കുടം അടയ്ക്കുമ്പോൾ മാമന്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഉത്സവം കാണാൻ പോകുമായിരുന്നു എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ പള്ളിക്കുടത്തിന്റെ വിനോദ സഞ്ചാരവും ഓർക്കാറുണ്ട്. ആ പഴയ കാലത്തിന്റെ യാത്രകളും ഇന്നത്തെ യാത്രകളും ഒക്കെ ഒന്ന് ചേർത്ത് വെച്ച് ആ യാത്രകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ജീവിതത്തിലെ ആദ്യം ഓർക്കുന്ന യാത്രകളെ അച്ഛനോടും അമ്മയോടൊപ്പം പോയ യാത്രകളാണ് അല്ലേ. അന്ന് എവിടെ പോയാലും നമ്മളൊപ്പം നിൽക്കുകയാണ് പോകാൻ. ചിലപ്പോഴൊക്കെ നമുക്ക് തല്ലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഏറ്റവും പ്രയാസം ഇത്തിരി അനുഭവിക്കേണ്ടി വന്നതേ അമ്മമാരാണ്. കാരണമേ അന്ന് അച്ഛൻ്റെ അടുത്തേക്ക് അടുക്കാൻ നമുക്ക് പേടിയാണ്. അമ്മയോട് പറയും, വഴക്കുണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചില അവസരങ്ങളിൽ നമ്മളെ കൊണ്ടുപോകും. അത്ര യാത്രകളെ ചിലത് കല്യാണത്തിനാണ്, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീട്ടിലെ കല്യാണത്തിന്. ആ ഒരുക്കത്തിനൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു അല്ലേ. വസ്ത്രങ്ങളൊക്കെ നേരത്തെ എടുത്തു വെച്ച് കൂട്ടുകാരോടൊക്കെ പറഞ്ഞ്, അതായത് വെള്ളിയാഴ്ച പോയാൽ ഇനി തിങ്കളാഴ്ച വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിന്റെ സന്തോഷം എത്ര വലുതായിരുന്നു. ആ യാത്രകൾ നമ്മുടെ ഹൃദയത്തിൽ ഇന്നും ഉണ്ട്. പിന്നെ അല്പം അകലെയാണെങ്കിൽ വാഹനത്തിൽ നമ്മളെ കൊണ്ടുപോകാറുണ്ട് അല്ലേ. അതുപോലെ ബസ്സൊക്കെ അന്ന് എന്തൊരു കൗതുകമായിരുന്നു നമുക്ക്. കുലുങ്ങി കുലുങ്ങി ഒരു ചുവന്ന രൂപത്തിൽ ഇങ്ങനെ വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ബസ്സിനകത്തേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന കൗതുകവും കണ്ടക്ടർ അടുത്തേക്ക് വരുമ്പോഴുള്ള പേടിയും, അങ്ങനെ അങ്ങനെ കുറേ ഓർമ്മകൾ നമ്മുടെ ബാല്യത്തിലുണ്ട്. പിന്നെയുള്ളത് ദീർഘദൂരം കല്യാണങ്ങളായിരുന്നു. അങ്ങനെ പോകുമ്പോഴേ ദേ ആന വരുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുന്നതും, ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിലുള്ളവർ പറയും ഇതാണ് ആകാശവാണി എന്നും റേഡിയോ നിലയമെന്നും പറയുമ്പോൾ എത്തി നോക്കുന്നതും നമ്മുടെ ഓർമ്മകളിൽ തന്നെയുള്ളതാണ്. അത്തരം ചില ഓർമ്മകൾ നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കാറുണ്ട് അല്ലേ. ഇന്നതിന്റെ നഷ്ടബോധവും നമുക്ക് തോന്നാറുണ്ട്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ഓർത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യാത്രയും വലിയ കല്യാണത്തിന് പോകുമ്പോഴുള്ള ടൂറിസ്റ്റ് ബസ്സും, അതുകൂടാതെ സ്കൂളിലെ വിനോദയാത്ര. എന്തൊരു ഭംഗി രസവുമായിരുന്നു സ്കൂളിലെ വിനോദയാത്രയ്ക്ക്. ചിലപ്പോൾ രാവിലെ പോയി വൈകിട്ട് വരുന്നതാവാം. എങ്കിലും അതിന്റെ ഒരുക്കവും തയ്യാറെടുപ്പും, പോകുന്നതിന്റെ തലേന്നെ ഉറങ്ങാതെ സമയം നോക്കി കിടക്കുന്നതും, ബസിന്റെ സൈഡ് സീറ്റിൽ ഇരിക്കാനുള്ള സന്തോഷവും, ബസിന്റെ ഗ്ലാസ് ഒക്കെ നീക്കി വെച്ച് അതിലൂടെ കാറ്റ് കയറുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഇതൊക്കെ നമ്മളെ ഒരുപാട് സന്തോഷം നൽകിയിട്ടുള്ള യാത്രകളാണ്. പ്രൈമറി സ്കൂളിലൊന്നും പണ്ടൊന്നും ഇന്നത്തെ പോലെ വിനോദയാത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സ്കൂളുകൾക്ക് സ്വന്തമായി വാഹനമായപ്പോൾ സന്തോഷത്തിനെക്കാട്ടിലും ഉപരി ചിലവ് നടത്തിക്കൊണ്ട് പോകാൻ ഇതുപോലെ വിനോദസഞ്ചാര യാത്ര വേണ്ടി വരുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. എങ്കിൽ പോലും അതൊരു സന്തോഷം തന്നെയാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരുപാട് പേർ കന്യാകുമാരി കാണാനുള്ള വിനോദയാത്ര നടത്തുന്നത്. അന്നത്തെ കാലത്തെ 10-ാം ക്ലാസ്സിലെ മൃഗശാല, കന്യാകുമാരി, അതോടൊപ്പം തന്നെ ശംഖുമുഖം, കടപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യാത്രകൾ ചെയ്യാത്തവർ വളരെ കുറവാണ്. ആകെ 2 ദിവസമാണ് യാത്രയെങ്കിലും ആ രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി വീട്ടിലെ തുണി മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന വിരുദ്ധന്മാരും ഉണ്ടായിരുന്നു. പിന്നെ യാത്രയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ ആഹാരവുമായി പോയി രാത്രി കഴിക്കാനാണെന്ന് പറയുമെങ്കിലും ബസ് വിടുന്നതിന് മുൻപ് തന്നെ ആ പൊതി കഴിച്ചു തീർക്കും. ഏതാണ്ട് 8 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ആകുമ്പോൾ എല്ലാവരുടെയും പൊതി ഖാലിയാകും. ക്ഷമയുള്ളവരുടെ കയ്യിൽ മാത്രം കുറച്ചെന്തെങ്കിലും ബാക്കിയുണ്ടാകും. പക്ഷെ അന്ന് നമുക്കുണ്ടാകുന്ന സന്തോഷമേ എന്താണെന്നും ക്ലാസ് റൂമുകളിലെ പല ഗൗരവക്കാരായിരുന്ന പല അധ്യാപകരും ഈ യാത്രയിലെ വളരെ സന്തോഷകരമായി നമ്മളോട് പെരുമാറുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നും. ഒരു പക്ഷേ 10-ാം ക്ലാസ്സിൽ നിന്നും അവസാന ഓട്ടോഗ്രാഫ് എഴുതി പിരിയുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ ഏറ്റവും തിളങ്ങുന്ന ഓർമ്മയായി നിൽക്കുന്നത് ഈ വിനോദസഞ്ചാരമാണ്. ഇതൊക്കെ എന്തൊരു സന്തോഷമുള്ള കാഴ്ചയായിരുന്നു, ഓർമ്മയായിരുന്നു, യാത്രയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിക്കഴിഞ്ഞു. പഴയകാല യാത്രകളെ കുറിച്ച് പറഞ്ഞു കൂടെയുള്ളത് ഞാൻ സജിനാണ്.

കാലം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ യാത്രകളുടെ ഭാവങ്ങൾ എത്രയോ മാറിയിരിക്കുന്നു അല്ലേ? ഇന്ന് പൊതുയാത്രകൾ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. ട്രാൻസ്പോർട്ട് ബസ്സിലോ അങ്ങനെയൊക്കെ പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എന്ന് മാത്രമല്ല കേട്ടോ, ഇനി അങ്ങനെ പോയാൽ തന്നെ മക്കളെ കൊണ്ടുപോകുന്ന ശീലം ഒഴിവായി കഴിഞ്ഞിരിക്കുന്നു. ഒട്ടുമിക്ക വീടുകളിലും ബന്ധുക്കളായോ അയൽക്കാരായോ വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ നാല് ചക്ര വാഹനങ്ങൾ ഇന്നുണ്ട്. അതിലാണ് യാത്രകൾ അധികവും. പിന്നെ പണ്ടത്തെ പോലെ ചുറ്റുപാടുകളുടെ കൗതുകം ആസ്വദിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. എല്ലാവരും യാത്രകളിലും മൊബൈൽ ഫോണുകളിലാണ് നോക്കിയിരിക്കുന്ന സ്ഥിതി വിശേഷമാണ്. പിന്നെ വിനോദസഞ്ചാരത്തിന് പോകുന്ന കുട്ടികൾക്ക് ഇന്ന് മൃഗശാലയും കന്യാകുമാരിയും ഒന്നും തൃപ്തിയാവത്തില്ല. 7-8 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിലൂടെ മണാലിയും കുളുവുമൊക്കെ അവർക്ക് കാണണം, പോകണം. അല്ലെങ്കിൽ കടൽ കടന്ന് ദുബായിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകണം. അന്നത്തെ കാലത്തെ സമ്പത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ പോകാനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു. 2, അതിനുവേണ്ടി ചിലവാക്കുന്ന കാശ് മറ്റെന്തെങ്കിലും ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയാൽ മതിയെന്ന് ഉറച്ചു തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കൂട്ടം രക്ഷകർത്താക്കളുടെ കാലവുമായിരുന്നു. പിന്നെ ഇതൊന്നും കൂടാതെ ഏതെങ്കിലും ബന്ധു വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരുമിച്ച് പോകാൻ എത്ര പേര് തയ്യാറാകും? ബൈക്കുള്ളവർ ബൈക്കിൽ, കാറുള്ളവർ കാറിൽ, അങ്ങനെ വ്യത്യസ്തമായി തീർന്നിരിക്കുന്നു. അതെ, മനസ്സിന്റെ ഉള്ളിലെ ഭാവന നഷ്ടപ്പെട്ടപ്പോൾ, സ്നേഹത്തിന്റെ നീരുറവ പറ്റിയപ്പോൾ, തിരിച്ചറിയാനുള്ള സവിശേഷമായ മാസ്മരികത നഷ്ടപ്പെട്ടപ്പോൾ, അതോടൊപ്പം തന്നെ ചേർന്നിരിക്കേണ്ടതിന്റെയും ചേർത്ത് വെക്കേണ്ടതിന്റെയും ഭാവങ്ങളും നിറങ്ങളും മങ്ങിത്തുടങ്ങിയപ്പോൾ യാത്രകളും വിരസമാവുകയാണ്. സ്വാഭാവികമായ വികാരങ്ങൾ നിറയുന്ന യാത്രകൾക്ക് പുറത്ത് യാന്ത്രികമായ ഹൃദയബന്ധങ്ങൾ ഇല്ലാത്തവരുടെ കൂട്ടത്തെ കമ്പനികൾക്കോ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയും ഏജൻസികൾ നടത്തുന്ന യാത്രകളിൽ പങ്കെടുത്ത് കൃത്രിമമായി ഞാനത് കണ്ടു, ഞാനിത് കണ്ടു എന്ന് പറഞ്ഞ് അതിന്റെ മുന്നിൽ നിന്നും സെൽഫി എടുത്ത് വിളമ്പുന്ന യാത്രകളിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. പോയ കാലം നല്ലതായിരുന്നെന്നോ വന്ന കാലമെല്ലാം മോക്ഷമായിരുന്നെന്നോ അല്ലെങ്കിൽ മറിച്ചാണെന്നോ എനിക്ക് അഭിപ്രായമില്ല. ഓരോ മനുഷ്യരും എത്രത്തോളം ഹൃദയത്തിൽ അതിന്റെ സ്വാഭാവികത സൂക്ഷിക്കുന്നുവോ അത്രയും മാസ്മരികമാണ് ഓരോ യാത്രയും. എല്ലാവർക്കും ശുഭരാത്രി.

0: ചാണകപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
2: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: You're listening to Radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ, ഇറ്റ്സ് മീ നിതിൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെയുള്ളത് ആർജൻ നിതിനാണ്. ചില വീടുകളിൽ ഒരു കസേര ഉണ്ടാവില്ലേ? ആ കസേരയിൽ എന്ന് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും, വീട്ടിലെ ഏറ്റവും മുതിർന്നയാൾ. രാവിലെ എല്ലാവരും തിരക്കിട്ട് പോകുമ്പോഴും വൈകിട്ട് എല്ലാവരും തിരിച്ച് വരുമ്പോഴും ആ കസേരയിൽ ഒരാൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും, ആരോടും വലിയ പരാതികളൊന്നും ഇല്ലാതെ. പക്ഷെ ആരെങ്കിലും ഒന്ന് അടുത്തിരുന്ന് അച്ഛ അമ്മേ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മാത്രം മതി ആ മുഖത്തൊരു ചിരി വിരിയും. ഒരിക്കൽ ആ വീട്ടിലെ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത് ആ കൈകളായിരുന്നു. മക്കളെ കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയതും രാത്രി ഉറങ്ങാതെ കാത്തിരുന്നതും അവരുടെ ചെറിയ ആഗ്രഹങ്ങൾക്കായിട്ട് സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ചതും ആ കൈകളായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ ആ കൈകൾക്ക് പതിയെ ശക്തി കുറഞ്ഞു, പക്ഷെ സ്നേഹം മാത്രം കുറഞ്ഞില്ല. ഇന്ന് ലോക വയോജന ദിനം. പ്രായം കൂടുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, നമ്മൾ നൽകിയ സ്നേഹം തിരികെ നൽകേണ്ട ഒരു മനോഹരമായ കാലം കൂടിയാണ്. നമ്മുടെ വീട്ടിലും ഒരു പക്ഷേ അങ്ങനെ ഒരു അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടാകും. അവരോട് ഇന്ന് കുറച്ച് നേരം സംസാരിക്കാം, ഇന്ന് മാത്രമല്ല എന്നും സംസാരിക്കാം, പഴയ ഒരു കഥ കേൾക്കാം. ഒരു പക്ഷേ നമ്മൾ മറന്നുപോയ ഒരുപാട് സ്നേഹം അവർക്കിടയിൽ ഇന്നും കാത്തിരിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഓർമ്മയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ്, നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ പോലും അതിന് പകരമായിട്ട് ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ എങ്കിലും നമ്മൾ തിരിച്ച് നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മൾ തിരിച്ച് പ്രതീക്ഷിച്ച് പോകും അല്ലെ? പക്ഷെ അതിനിടയിൽ ചില മനുഷ്യരുണ്ട് കേട്ടോ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന കുറെ മനുഷ്യര്. അങ്ങനെ ഒരു നിമിഷത്തിന് സാക്ഷിയായിരിക്കുകയാണ് ഞാനും എന്റെ റേഡിയോ 91.2 മുഴുവൻ ടീം അംഗങ്ങളും. കാര്യം എന്താന്ന് പറയാം, ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. അവളെ നേരത്തെ നമ്മളൊരു കഥ പറയാന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ മനോഹര സംഭവം ഇതാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ റേഡിയോയിൽ നടന്ന ഒരു പരിപാടിക്കിടയിലാണ് രജിലാൽ എന്ന ചേട്ടനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. തന്റെ റേഡിയോ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഇപ്പോൾ പരിപാടികളൊന്നും കേൾക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു ചേട്ടന്റെ വിഷമം. ആ വാക്കുകൾ കേട്ട സരസ്വതി അമ്മ അതങ്ങനെ വിട്ടില്ല കേട്ടോ. രജിലാൽ ചേട്ടന് വേണ്ടി സ്വന്തം കയ്യിൽ നിന്നും ഒരു റേഡിയോ വാങ്ങി ഇന്ന് അത് ഞങ്ങളെ ഏൽപ്പിക്കാനായിട്ട് ഇവിടെ വന്നു നേരിട്ട്. ഓക്കെ, അത് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് പാൽപ്പായസവും കുറെ സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ അമ്മ കൊണ്ടുവന്ന ആ പായസത്തെക്കാൾ മധുരമുണ്ടായിരുന്നു അമ്മയുടെ മുഖത്തെ ആ സന്തോഷത്തിന്. മറ്റൊരാൾക്ക് കേൾക്കാൻ കഴിയാതെ പോയ പാട്ടുകൾ വീണ്ടും കേൾക്കാൻ ഒരു ചെറിയ സഹായം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അതായിരുന്നു അവിടെ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത്. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ നന്മ, ചിലപ്പോൾ അത് മറ്റൊരാളുടെ ദിവസത്തെ മാത്രമല്ല നമ്മുടെയൊക്കെ മനസ്സിനെയും ഇത്രത്തോളം മനോഹരമാക്കും. സരസ്വതി അമ്മയെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അമ്മ കൊണ്ടുവന്ന പായസത്തിൻ്റെ മധുരത്തേക്കാൾ മധുരമുള്ളൊരു ഓർമ്മയാണ് ഇന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഈ ഒരു മനോഹര നിമിഷത്തിന്റെ സന്തോഷമായിട്ട് നമുക്കൊരു കോളിലേക്ക് പോകാം. ആ പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇത് ആരാണ് സംസാരിക്കുന്നത്? ശരിയാക്കിയാണല്ലോ. ആർദ്ര, ആർദ്ര എവിടുന്നാ വിളിക്കുന്നേ? കാട്ടിക്കടയിൽ നിന്ന്. എത്രല്ലാ പഠിക്കുന്ന മോള്? രണ്ടില്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ മോക്ക് വേണ്ടേ? ഇന്ന് ഏത് പാട്ടാ മോക്ക് വേണ്ടേ?
1: മോഹൻലാലിന്റെ
0: ഏത് പാട്ട്?
2: മോഹൻലാലിന്റെ ഏതെങ്കിലും ഒരു പാട്ട് മതി.
0: ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ട് വിളിച്ചോടും കേട്ടോ.
2: ഓക്കെ
0: ചേട്ടാ, നമുക്കിതാ ആലിങ്കടവിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ട്. കൃഷ്ണവേണിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിത്രം എന്ന സിനിമയിലെ ദൂരക്കിഴക്കുതിക്കിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ പാട്ട് ഇതിനോട്

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: അങ്ങനെ പാട്ടുകളൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ജരിയിലേക്ക്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഏതൊരു മനുഷ്യനെയും കരയിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് വേദനിപ്പിച്ചാൽ മതി, മറ്റൊന്ന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സ്നേഹിച്ചാൽ മതി. അപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: ഇത് ആരാണ് വിളിക്കുന്നത്? സജിചേട്ടൻ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം തന്നെ.
0: ആ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: തിരൂർക്കപ്പുറം എന്ന സിനിമയിലെ മുങ്ങാതെ കിട്ടിയ മുത്തല്ലേ നീ ഭൂമിയും കണ്ണാളെ എന്നുള്ള പറയുന്നത്. അതെ അതെ.
0: ഓക്കെ, അപ്പോൾ ഈ പാട്ടിന് ആർക്കുണ്ട് ഡെഡിക്കേഷൻ?
1: വെണ്ടർ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും ആയി സമർപ്പിക്കുകയാണ്.
0: ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് എന്തായാലും ഈ നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചറിയാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ശ്യാമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് പുള്ളിമാൻ കിടാവേ സ്വർണ്ണ മത്സ്യകന്യക എന്ന പാട്ടൊന്ന് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ് ശ്യാം. എന്തായാലും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ആ പാട്ടും കേട്ടിട്ട് തിരികെ വരാം.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഏതൊരു മനുഷ്യരെയും ഭംഗിയുള്ളതാക്കുന്നത് അത്രമേൽ സമാധാനം പകരുന്ന മനുഷ്യർ കൂടെ ഉണ്ടാകുമ്പോഴാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കൂടെ മറ്റൊരു മനുഷ്യൻ ഇല്ല എന്നിരുന്നാൽ കൂടി നല്ലൊരു പാട്ട് കേട്ടാലും നമുക്ക് സമാധാനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം വിളിച്ചോളൂ. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544704912. ഇപ്പോൾ നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇത് ആരാണ് വിളിക്കുന്നത്?
2: നന്ദു.
1: നന്ദു എവിടുന്നാ വിളിക്കുന്നേ?
2: പുത്തൻതിരിയിൽ.
1: പുത്തൻതിരിയിൽ നിന്ന്. ഓക്കെ, നന്ദുവിന് അമ്മമ്മയുണ്ടോ? ഉണ്ട്. ഇന്ന് ലോക വയോജന ദിനമാണ്, അറിയാവോ നന്ദുവിനെ? നന്ദുവിന് അമ്മമ്മ ഇഷ്ടമാണോ? വഴക്കൂടോ നിങ്ങൾ തമ്മില്? ഓക്കെ, അപ്പൊ എന്തായാലും നന്ദു, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്കിന്ന് അമ്മും മക്കളി വായാടി
1: ആ പാട്ട്. ആർക്കാണ് ഡെഡിക്കേഷൻ പറഞ്ഞോളൂ. അമ്മമ്മക്ക് വേണ്ടി. അമ്മമ്മയുടെ പേര് പറ
2: കുമാരി.
1: കുമാരി അമ്മമ്മ. ഓക്കെ, കുമാരി അമ്മമ്മക്ക് വേണ്ടി നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, നമുക്കൊരു മെസ്സേജും കൊണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ദി കാർ എന്ന സിനിമയിലെ ദാസേട്ടനും ചിത്രചേച്ചി എന്നിവർ പാടിയ കമലദളം മൂടും കൗമാരം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് രാജീവേടിന് വേണ്ടി ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമുണ്ട്, അതിങ്ങനെയാണ്: നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഓടിച്ചെന്ന് പറയാൻ ആകാശത്തൊരു പടച്ചവനും ഭൂമിയിലൊരു മനുഷ്യനുമുള്ളവരാണ് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യരെന്ന്. നിങ്ങൾക്ക് ഭൂമിയിൽ പറയാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ കൂടെ ഗാനമഞ്ജരിയുണ്ട്, എൻ്റെ റേഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാം, കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടും പറയാം, നിങ്ങളുടെ ഡെഡിക്കേഷൻസ് ഒക്കെ പറയാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544700092. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: ആ, ഞാൻ ഷാജിക്കാണ്.
1: ആ, പറഞ്ഞോളിക്ക.
2: ഗാനമഞ്ജിലെ ഒരു നല്ലൊരു ഗാനം എനിക്കും മറ്റുള്ള എല്ലാവർക്കും വേണ്ടി, വെണ്ണില ചന്ദനക്കിണ്ണം എന്നുള്ള പാട്ട്,
1: അഴകിയ രാവണൻ എന്ന സിനിമയിലെ
2: അഴകിയ രാവണൻ
1: ചന്ദനക്കിണ്ണം. ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത്
2: ആരാ? നിതിനാണ്?
1: അതെ, നിതിനാണ്.
2: ആ, എന്നാ സുഖമല്ലേ? ഞാൻ ഷാജിക്ക.
1: സുഖം. ആ, ഓക്കെ ഷാജിക്ക, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ?
2: ഓ, എന്തോ മഴ ചെലപ്പോ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. വരുന്ന വരവ് കണ്ടിട്ട്
1: ആണല്ലേ.
2: ചെലപ്പോ പെയ്യും.
1: എന്തായാലും മഴ പെയ്യുവാണെങ്കിൽ നനയെ നിക്കണ്ട കേട്ടോ. ഓക്കെ, ശരി. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. വെരി വെരി ഗുഡ് ഈവനിങ് നിതിൻ, സുഖമല്ലേ? പരിണയം എന്ന സിനിമയിലെ 5 ശരങ്ങളും പോരാതെ എന്ന ഗാനം വെച്ച് തരുമല്ലോ ഈ ഗാനം, നിതിനും മറ്റെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്നേഹത്തോടെ, ചേരാവള്ളി ശിവൻ ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടിയും നമുക്കെല്ലാവർക്കും വേണ്ടിയും ഈ പാട്ട് കേൾക്കാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ മഴ പെയ്തു, മാനം തെളിഞ്ഞു. മാനം തെളിഞ്ഞു എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമുക്കിവിടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടു പാട്ടിന്, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ മഴ പെയ്തു മാനം തെളിഞ്ഞു എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് കായംകുളത്തുനിന്നും ഹിരൺ. എന്തായാലും ഹിരണിന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ഇൻട്രോ പറയണമല്ലോ. യെസ്, നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ് ഗാനമഞ്ചരിയിലേക്ക്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544709012. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് നമ്മൾ വായിച്ചു, നമുക്കൊരു കോളും ഉണ്ട്. നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
2: നയന.
1: നയന, നയന എവിടുന്നാ വിളിക്കുന്നത്?
2: പുതിയാവ്.
1: പുതിയാവ്. ആ

0: നയനക്കിന് ഏത് പാട്ടാ വേണ്ടേ?
1: ചന്ദ്രചൂട.
0: ചന്ദ്രചൂട. നയന ചായ കുടിച്ചില്ലേ? പിന്നെന്താ ഒരു ഊർജ്ജതില്ലാത്ത? ഓക്കെ, പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇച്ചിരി എനർജറ്റിക്കൂടെ ഒക്കെ സംസാരിക്കുവോ? ആ ഓക്കെ, എന്നാ ചന്ദ്രചൂട വെച്ച് തരാം കേട്ടോ. ഓക്കെ, ഇതാർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ ചോദിച്ചപ്പോ തന്നെ കുട്ടി കട്ട് ചെയ്ത് പോയി. എന്നിരുന്നാലും നമുക്ക് എന്തായാലും നയനക്ക് വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
4: ശരിക്കും സ്നേഹം എന്ന് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മാത്രമാണോ, അല്ലെങ്കിൽ നീ എൻ്റെ ശ്വാസമാണ്, നീ എൻ്റെ ജീവനാണ്, എൻ്റെ ലോകമാണ് എന്നൊക്കെ പറയുന്നതാണോ? അല്ല. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ആദ്യം ഓർമ്മ വരുന്ന ഒരാളാണെങ്കിൽ, അകലെയായിരിക്കുമ്പോഴും മനസ്സിൽ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആ ഒരാളാണെങ്കിൽ, ഒന്നും പറയാതെ തന്നെ ആ ഒരാളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതല്ലേ സ്നേഹം? അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മകൾക്കപ്പുറം മനസ്സിലേക്ക് പതുകി ഒഴുകിയെത്തുന്ന ഗാനം കേൾക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഗാനം കേൾക്കാം എൻ്റെ റേഡിയോ 91.2 വേഗം തന്നെ വിളിച്ചോളൂ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7001-2. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജിലേക്ക് പോകാം. തമിഴ് ചിത്രം ഗില്ലി എന്ന പടത്തിലെ അപ്പടി പോട് എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ബാബുരാജൻ കൊല്ലം ആശ്രമത്തെന്ന്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് എന്തായാലും ഒരു അടിപൊളി പാട്ട് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ദേവനന്ദ. എനിക്ക് പുലിവൽ കല്യാണം എന്ന മൂവിയിലെ ആര് പറഞ്ഞു എന്ന സോങ് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ദേവനന്ദ. അപ്പോൾ ദേവനന്ദയ്ക്ക് വേണ്ടി നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ട് തിരിച്ചു.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ മനോഹരമായുള്ള പാട്ടുകൾ കേട്ട് ആസ്വദിച്ച് നമ്മൾ വീണ്ടും ഗാനമഞ്ചിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കോളുകൾക്കായിട്ട്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7000912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഫാദറിനോട്, ഇത് ആരാണ് വിളിക്കുന്നത്? ആ പറഞ്ഞോളൂ ചേച്ചി, പേര് പറ.
2: പേര് ബീന. ഞങ്ങളിവിടെ എന്നെ കൂടാതെ 5 പേരും കൂടെ ഉണ്ട്. ഞങ്ങളുടെ മുതലാളി ധന്യ, പിന്നെ ബിന്ദു.
1: ഈ ധന്യ മേഡത്തിന്റെ ഫോണിലെന്നല്ലേ ഇപ്പൊ വിളിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിന്റെ ഒക്കെ പേര് പറ, ഈ 5 പേരുടെ.
2: ബിന്ദു,
1: ഓക്കെ. അപ്പോൾ ഈ 5 പേർക്ക് വേണ്ടി ഏത് പാട്ടാ വേണ്ടേ? ഹലോ,
2: നിവിൻ പോളിയുടെ
1: യവന കഥയിലെ. ഓക്കെ ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ആ പറഞ്ഞോ. ഓക്കെ, അതൊന്നുകൂടെ പറയോ, വ്യക്തമായില്ല.
2: ആ
1: അഞ്ചാലും മൂടി സ്റ്റാഫുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ ചേച്ചി, വെച്ചുതരാം കേട്ടോ. ശരി, ഇത് നമുക്ക് രാജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. രാജിരാജൻ കോഴിക്കോട് സൗത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നും അന്യൻ എന്ന സിനിമയിലെ കുമാരി എന്ന പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി എന്തായാലും നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേട്ടിട്ട് വേഗം

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത് നൂറുകണക്കിന് മെസ്സേജുകളോ നീണ്ടു നിൽക്കുന്ന ഫോൺ കോളുകളോ ഒന്നും വേണമെന്നില്ല. ഒരു നിമിഷമാണെങ്കിലും നമുക്കായിട്ട് മാത്രം സ്പെൻഡ് ചെയ്യുന്നവരെ നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് വിളിക്കാം. നമ്മളോടൊപ്പം ചെലവഴിച്ച സമയത്തിന്റെ ദൈർഘ്യമല്ല, ഒരിത്തിരി നേരത്തിൽ നമ്മൾ എത്രത്തോളം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു എന്നതിലാണ് ഭംഗി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും, ഞങ്ങളെ വിളിക്കുന്ന എല്ലാ പ്രേക്ഷകരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വിളിക്കൂ. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. നമ്പർ ഇതാണ്, 9544700912. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
4: ഹലോ ഹലോ
3: ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
4: നമസ്കാരം, ഞാൻ ആലപ്പുഴ വിളിക്കുന്ന.
3: ആ പറഞ്ഞോളൂ ചേട്ടാ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
4: എന്റെ പേര് വിജയൻ എന്നാണ്.
3: ആ വിജയൻ ചേട്ടൻ,
4: ഞങ്ങൾക്ക് ഇവിടെ കബോർഡിന്റെ വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഈ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്റെ റേഡിയോ വെച്ചുകൊണ്ടാണ് ഞങ്ങള് പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഞാനിപ്പോ ലൈവ് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചുതരാൻ പറ്റുമോ?
3: വെച്ചുതരാം, പക്ഷെ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്.
4: പറഞ്ഞോളൂ.
3: അവിടെ മഴയുണ്ടോ?
4: മഴ നല്ല മഴക്കാരായിട്ട് നിൽക്കുകയാണ്. ആലപ്പുഴ ടൗണിലാണ്,
3: ആണല്ലേ,
4: ഏത് സമയത്തും ചിലപ്പോൾ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്.
3: ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുക.
4: മഴ കറക്റ്റ് സ്ഥലം എവിടെയാണ്?
3: കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളി അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. പക്ഷെ മുഴുവൻ സമയം കേൾക്കുന്നത് ഇന്നത്തെ ദിവസമാണ് ഞാൻ മുഴുവൻ സമയം കേൾക്കുന്നത് ഇത്.
3: അപ്പൊ
4: അത് കേട്ടപ്പോഴത്തേക്ക് വളരെയധികം സന്തോഷമുണ്ട്. നല്ല നല്ല പാട്ടുകളാണ് കേൾക്കാൻ പറ്റുന്നത്.
3: അപ്പൊ ഒരു പാട്ട് വേണം തോന്നി അല്ലേ?
4: ഒരു പാട്ട് വേണം തോന്നി. ഞാൻ വാട്സാപ്പിനകത്ത് ഞാനത് വോയിസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് നോക്കിയില്ലെന്ന് എനിക്ക് അറിയില്ല.
3: വോയിസ് കേൾക്കാൻ പാടായിരിക്കും ചേട്ടാ.
4: അത് കുഴപ്പമില്ല, എനിക്ക് ഭീഷ്മാചാര്യ എന്ന യുദ്ധത്തിലെ ചന്ദനക്കാറ്റ് എന്ന പാട്ട് വെച്ചുതരാൻ പറ്റുമോ?
3: ഓക്കെ ചേട്ടൻ, പാട്ട് പാടുമോ?
4: കുറച്ച് പാടുന്നതാണ്.
3: എന്നാ പാട്,
4: പാടിക്കോട്ടെ.
5: ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളിക്കൊരു തൊരരാഗ കൽപ്പകത്തിൻ തളിർക്കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർക്കൊണ്ടുവാ, ചന്ദനക്കാറ്റേ.
4: താങ്ക് യു. കൊള്ളാവോ?
3: കൊളിച്ച് കേടാ, നല്ല ഫീല്, നല്ല രസമുണ്ട് കേൾക്കാൻ. നമ്മളവിടെ ചേട്ടാ കേട്ടോണ്ടിരുന്നു, ഇപ്പൊ നമുക്ക് കേൾക്കാം ആ പാട്ട് കേട്ടോ.
4: ഓക്കെ, എന്താണ് പേരെന്താണ്?
3: പേര് നിതിൻ. നിതിൻ
4: നിവിനല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു.
3: ശരി, താങ്ക് യു.
4: ഓക്കെ ഓക്കെ.
3: ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യയാണ്. എനിക്ക് കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ കടഞ്ഞ ചെമ്പകമോ എന്ന പാട്ട് വെച്ചതിരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ദിവ്യ ചേച്ചിക്ക് വേണ്ടി ഇതിനോടൊപ്പം തന്നെ ആ പാട്ടും കേട്ട് തിരികെ വരാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ചിയിലേക്ക് വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 954-7004912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? സുനിലേട്ടൻ. എനിക്ക് മനസ്സിലായി. ആണല്ലേ. ആ ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? കാർത്തുന്നാണോ മോടെ പേര്? അപ്പൊ ഏത് പാട്ടാന്ന് ഞാൻ പറയട്ടെ ചേട്ടൻ ചോദിച്ചത്? കാർത്തുന്നിന്റെ തോർത്തുന്ന ആ പാട്ടാണോ? ആ എനിക്ക് തോന്നി മോടെ പേര് പറഞ്ഞപ്പോഴേ. അപ്പൊ മോക്ക് വേണ്ടിയാണോ ഡെഡിക്കേഷൻ? ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ. അങ്ങനെ കാര്യം പറഞ്ഞും പാട്ട് കേട്ടും സമയം പോയതറിഞ്ഞില്ല. എന്തായാലും നമുക്ക് ഇന്ന് ഗാനമഞ്ചരി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കണം. ചില മനുഷ്യർക്ക് നമ്മളോട് പറയാനുള്ളത് വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. കൊച്ചു കൊച്ചു പരാതികളും പരിഭവങ്ങളും അത്രയും ഉണ്ടാകൂ. പക്ഷെ അതൊക്കെ നമ്മളോട് പറയുന്നത് നമ്മളെ അത്രമേൽ പ്രിയപ്പെട്ടവരായി കാണുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ചരി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിലും പരിഷ്കരണങ്ങൾ വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിലുണ്ടാകുന്ന കാലതാമസങ്ങൾ യുവജനങ്ങൾക്ക് വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണം നിയമപരമായ അവകാശമാക്കുന്നതിന് സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർവേ നടത്തി മുതിർന്ന പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ രജിസ്ട്രി തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുക ഇനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഫണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി പി ഡബ്ല്യു ഡി സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 16 പദ്ധതികൾക്കായി 4.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്.
0: അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യമുണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേരെ സന്നദ്ധ രക്തദാനത്തിലേക്ക് കൊണ്ടുവരാൻ ശക്തമായ പ്രചാരണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനമന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് ശിവാജിന് വെള്ളി. സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായി മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബൽ സഖ്യവും ഇന്ന് വെള്ളി നേടി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീമും പുരുഷ ടീമും ഇന്ന് വെങ്കലം സ്വന്തമാക്കി. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നവും വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ 124 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ആരോഗ്യ സേവന രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 2018 ആയുഷ്മാൻ ഭാരത് പിഎം ജൻ ആരോഗ്യ യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാനുകൂല്യം നൽകിവരുന്നു. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം 12.69 കോടി ആളുകൾക്കാണ് ഇതിലൂടെ 1.92 ലക്ഷം കോടി രൂപയുടെ ചികിത്സകൾ നൽകിയിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി എ ജി ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ആകാശവാണിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിച്ചു. സെവിൽ ജിഹാൻ, ഹരിഷ്ണ എം യു, ഷർജിത ജയെ എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ മയക്കു പിടിവച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ഉച്ചയോടെയാണ് ആദ്യ മയക്കുവെടി വെച്ചത്. 2 മയക്കുവെടികളേറ്റ ആന കാട്ടിലേക്ക് പോയി മറയുകയായിരുന്നു. മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കിയാനകളെ മോഴയാനയുടെ അടുത്തെത്തിക്കാനുള്ള 1 കിലോമീറ്ററോളം ദൂരം വരുന്ന കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി JCBയുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്. KM1 ഓപ്പറേഷൻ എന്ന പേരിട്ട ദൌത്യത്തിനായി മോഴയാനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയിട്ടുള്ളത്. ആനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ, ഗവി റോഡിൽ പൊതുഗതാഗതം നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അരുവിക്കര അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുവേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സമൂഹമാധ്യമം വഴി നടക്കുന്ന ചില പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ രാത്രിയാത്രാ നിരോധനമില്ലെന്നും പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങളെക്കുറിച്ച് ഒരുപാട് നാം പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ സ്വപ്നങ്ങളെക്കുറിച്ച് അധികവും നാം സംസാരിക്കുന്നത് പ്രണയത്തിലും ഇഷ്ടത്തിലും സ്നേഹം

0: നാശം വരുത്തേണ്ടതിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ, അതെല്ലാമാണ് പിന്നീട് പ്രവൃത്തിയിലൂടെ മനുഷ്യർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യരും ബുദ്ധനും മഹാവീരനുമൊക്കെ സ്വപ്നത്തെ വലിയ പ്രാധാന്യത്തോടെ കണ്ടിരുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണ് സ്വപ്നമാണെന്ന് തോന്നുന്നത്, അപ്പോൾ തന്നെ ആ സ്വപ്നം അപ്രത്യക്ഷമാകാറുണ്ട്. അതുപോലെ തന്നെ വേണം ജീവിതക്ലേശവുമെന്നാണ് ബുദ്ധനും ശങ്കരാചാര്യരും നമ്മളോട് പറയുന്നത്. തിരിച്ചറിയപ്പെടുന്നതോടുകൂടി അതിൻ്റെ നിസാരത ബോധ്യപ്പെട്ട് എന്നേക്കുമായി മനസ്സിൽ നിന്ന് മാറ്റാൻ സ്വപ്നത്തെപ്പോലെ തന്നെ ക്ലേശത്തിനും കഴിയും എന്നുള്ളതാണൊരു സത്യം. ഇത്തരം സ്വപ്നദർശനങ്ങളിലൂടെ തിരിച്ചറിയുന്ന അനുഭവങ്ങൾ ആർജിച്ചെടുക്കുന്നൊരു ബോധോദയമുണ്ട്. നമുക്കത്തരമൊരു ബോധോദയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഒരു പ്രകാശമായി നാം മാറുകയാണ്. ആ പ്രകാശത്തിലേക്ക് നാം ലയിക്കുന്നതോടെ പിന്നീട് നമ്മുടെ ഉള്ളിൽ മാത്രമല്ല വെളിച്ചം, നാം തന്നെ വെളിച്ചത്തിൻ്റെ ഭാഗമായിത്തീരുന്നു. ഏത് സാഹചര്യത്തിലും ഏതിരുട്ടിലും പിന്നീട് എത്തിച്ചേർന്നാലും മരണം വരെ നാം പ്രകാശത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കും എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ കേവലമായ സന്തോഷങ്ങളുടെ നിമിഷങ്ങളായി മാത്രം കാണാതെ സ്വപ്നങ്ങൾ തിരിച്ചറിവിൻ്റെ കൂടി നിമിഷമാണ്. മഹാന്മാരായ മനുഷ്യർ പല ചിന്തകളിലായി രാത്രി ഉറങ്ങുകയും സ്വപ്നങ്ങളെ ആഗ്രഹിച്ചു കിടക്കുകയും ആ സ്വപ്നങ്ങൾ നൽകുന്ന ദർശനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്ത ചരിത്രമൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഏതായാലും സ്വപ്നങ്ങൾക്ക് വെറും പ്രണയത്തിൻ്റെ ഭാഷ്യം മാത്രമല്ല ഉള്ളത്, തിരിച്ചറിവിൻ്റെയും ബോധോദയത്തിൻ്റെയും മികച്ച ഉദാഹരണങ്ങൾ കൂടി മഹാവീരനും ബുദ്ധനും ശങ്കരാചാര്യരുമൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
2: ഓ ദൈവമേ, കുട്ടിയാനാ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2 6 4 3 6 9 1. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.